ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 16, മലയാള വർഷം 1201, ഇടവം 23, 2026 June 6, ശനിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെർട്സിലും FM 101.3 മെഗാ ഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ യു ആർ ഗിരിധരൻ.
1: നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ഒരു ആശയത്തെ ഉയർത്തിക്കാണിക്കുന്നതാണ് നമ്മുടെ പുരാതനമായ വായുപുരാണത്തിൽ വരുന്ന ഈ സുഭാഷിതം. മുണ്ടേ മുണ്ടേ മതിർഭിന്ന കുണ്ടേ കുണ്ടേ നവം പയഹ ജാതൗ ജാതൗ നവാചാരാഹ നവാവാണി മുഖേ മുഖേ. മുണ്ടേ മുണ്ടേ മതി ഭിന്ന എന്നുവെച്ചാൽ ഓരോ ശിരസ്സിലും ബുദ്ധിസാമർഥ്യം ധിഷണാവിലാസം ഓരോ രീതിയിലാണ്. അതായത് ഓരോ മനുഷ്യരും ചിന്തിക്കുന്ന രീതിയും അവരുടെ വിവേകത്തിൻ്റെ അളവും ബുദ്ധിചാതുര്യവും വേറെ വേറെ അളവിലാണ്. കുണ്ടേ കുണ്ടേ നവം പയഹ, പയം എന്നുവെച്ചാൽ ഇവിടെ വെള്ളം എന്നാണ് അർത്ഥം. ഓരോ കുളത്തിലും ഓരോ തടാകത്തിലുമുള്ള വെള്ളത്തിന് വ്യത്യസ്തമായ രുചിയാണ്. എല്ലായിടത്തും കിട്ടുന്ന വെള്ളത്തിനും ഒരേ സ്വാദായിരിക്കില്ലല്ലോ. പിന്നെ ജാതൗ ജാതൗ നവാ ആചാരാഹ, ഓരോ ഗോത്ര സമുദായത്തിനും ഓരോ മതസ്ഥർക്കും വർഗത്തിനും അവരവരുടേതായ ഓരോ രീതിയിലുള്ള ആചാരങ്ങളാണ്, പെരുമാറ്റങ്ങളാണ്. അതുപോലെ നവാവാണി മുഖേ മുഖേ, ഓരോ വ്യത്യസ്ത മുഖങ്ങൾക്കും വ്യത്യസ്തമായ ശബ്ദങ്ങളുമാണ്. എന്നുവെച്ചാൽ ഓരോ വംശജർക്കും ഓരോ നാട്ടുകാർക്കും ഓരോ ഭാഷയും സംഭാഷണ രീതിയുമാണ്. വളരെ മനോഹരമായ ആശയമാണ് നമ്മുടെ പ്രാചീനമായ ഒരു പുരാണത്തിൽ കാണുന്ന ഈ സുഭാഷിതത്തിന്. മാത്രമല്ല എക്കാലത്തും ശാശ്വത സത്യവുമാണ് ഈ ശ്ലോകം നൽകുന്ന സൂക്ഷ്മമായ സന്ദേശം. അതെന്താണെന്ന് നോക്കാം. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതിയും സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ആദർശങ്ങളുമാണ്. അത് അവരവർക്ക് വളരെ പാവനവും വിലയേറിയതുമാണ്. എല്ലാ ജനങ്ങളും ഒരേ ആശയധാരയിൽപ്പെട്ടവരായിരിക്കുക എന്നത് അസാധ്യമാണ്. കാരണം ഓരോരുത്തരും നേടിയിട്ടുള്ള അറിവും അനുഭവവും അതനുസരിച്ചുള്ള അവരുടെ ബുദ്ധിവികസന രീതിയും ജന്മനാ അവർക്കുള്ള പൈതൃകവും പാരമ്പര്യവുമെല്ലാം വേറിട്ടതാണ്. എന്നാൽ അതേ സമയത്ത് മനുഷ്യർ തമ്മിൽ പരസ്പരമായുള്ള ഒത്തൊരുമയും സൗഹാർദ്ദവും അന്യോന്യം മനസ്സിലാക്കിയിട്ടുള്ള മൈത്രിയും സഹിഷ്ണുതയുമൊക്കെയാണ് സാമൂഹിക ജീവിതത്തിനെ കെട്ടുറപ്പുള്ളതായും സമാധാനപരവുമാക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ജലാശയത്തിലുമുള്ള ജലത്തിൻ്റെ സ്വാദ് വേറിട്ടതായിരിക്കും. എന്നാൽ വെള്ളത്തിന് അതിൻ്റേതായ പ്രയോജനമുണ്ട്. ചിലപ്പോൾ അത് കുടിക്കാൻ ഉപകരിക്കും, ചിലപ്പോൾ മറ്റ് ഗൃഹാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉതകുന്നതായിരിക്കും, ചിലപ്പോൾ അത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടതായിരിക്കും, ചിലപ്പോൾ അത് മത്സ്യങ്ങൾ മുതലായ ജലജന്തുക്കൾ ജീവിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. ഉപയോഗപ്രദമല്ല എന്ന് മനുഷ്യർ സ്വയം നിശ്ചയിച്ച് പ്രകൃതി നൽകിയിരിക്കുന്ന ജലാശയങ്ങളെ മണ്ണിട്ട് മൂടുന്നത് ശരിയല്ല. അതുപോലെ തന്നെയാണ് വൈവിധ്യമാർന്ന വിശ്വാസങ്ങളും പരമ്പരാഗതമായ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമുള്ള ജനതയും. ഓരോരുത്തരുടെയും മതവും ഭാഷയും സംസ്കാരവും വ്യത്യസ്തമാണെങ്കിലും പരസ്പരം യോജിച്ച് ഒരേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകൃതമായ ഒരു സാമുദായിക വ്യവസ്ഥയുടെ അടിത്തറയിൽ ജീവിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതം സൗഹാർദ്ദപരവും സമാധാനപരവും ആക്കുന്നത്. നമ്മുടെ ഭാരതദേശം തന്നെയാണ് അതിനുള്ള ഉത്തമമായ മാതൃക. ഇത്തരമുള്ള ഒരു വൈവിധ്യമാണ്, നാനാത്വമാണ് ലോകജീവിതത്തെ ഊഷ്മളമാക്കുന്നത്. ഉദാരമനസ്കരായ ജനങ്ങൾ ഭൂമിയാകെ ഒരേ കുടുംബമാണ്. ഉദാരചരിതാനാം വസുധൈവ കുടുംബകം എന്ന ആശയമാണ് ഈ സുഭാഷിതത്തിന്റെ സന്ദേശം.
0: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ യു ആർ ഗിരിധരൻ.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഭൂതകണ്ണാടി എന്ന കവിത പാരായണം ചെയ്യുന്നത് പി. സുശീല ദേവി.

ഹിരാശികളെത്രയോ ത്യക്തമാം ബീജമേന്തുന്ന കരുഷണ്ഡങ്ങളെത്രയോ മഹൗഷധിക

ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഭൂതക്കണ്ണാടി എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് പി. സുശീലാദേവി.

0: when Afghanistan played its maiden test match. Shubman Gill will lead the men in blue. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, സന്തോഷ് കേശവ് പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം. മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫിബിൻ ആൻ്റണി സംസാരിക്കുന്നു. 7:15 റീഗ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത ആലപനം പി രോഹിണി. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം. ആകാശവാണി നിറവിൻ്റെ 90 വർഷങ്ങൾ, തയ്യാറാക്കിയത് ശാലിനി പടിയത്, നിർവഹണം വൈ എസ് പൗർണമി. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിതാവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിലെ ആകാശവാണി. 8:45 വൈകിട്ട് 4:30 5:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം അഞ്ജു പി അർജുനൻ. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലെ. 11:00 ലളിതം മധുരം. 11:30 സ്വരരാഗലയം. 11:50 റീഗ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, കെ അച്യുതൻ എഴുത്തച്ഛനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് സുവർണ കണ്ണൻ, തൈക്കാട്ടുശ്ശേരി, പദം ഞാറ്റുവേല. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം, 39-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം, ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. 3:00 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5:00 സംസ്കൃതം പരിപാടി. 5:15 പാട്ടുകളം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം പേതൊഴിഞ്ഞ മാനം, രചന കാപ്പിൽ ഗോപിനാഥൻ, സംവിധാനം എൻ ശശികുമാർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി
2: കാലാവസ്ഥ.
1: സംസ്ഥാനത്ത് ഇന്ന് ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
3: ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്.

0: തൃശൂർ ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
0: ഫോൺ 9387168444.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
0: ശനി രാവിലെ 11:50.
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
0: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ത്രം കേൾക്കാം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ സന്തോഷ് കേശവ് പാടിയത്.

ಸ್ವಾಮಿಯೇ.

0: സന്തോഷ് കേശവ് പാടിയ അയ്യപ്പഭക്തിഗാനങ്ങളാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സ് ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. കർണാടകത്തിൽ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ സർക്കാരിന് 2 ദിവസം പിന്നിട്ടപ്പോഴേക്കും കനത്ത തിരിച്ചടി. മുതിർന്ന മന്ത്രിമാരിൽ ഒരാളായ രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. മണിപ്പൂരിൽ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുന്നു. കാങ്പോക്പി ജില്ലയിലെ കെയ്ത്തൽ മാൻബി ലോയബുൾ ഗ്രാമത്തിൽ അജ്ഞാതർ നടത്തിയ വെടിവയ്പിൽ യുവദമ്പതിമാരുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. അന്തമാൻ നിക്കോബാർ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻ പ്രകൃതിവാതക ശേഖരം. ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ശ്രീവിജയപുരം 3 എന്ന പര്യവേഷണ കിണറിലാണ് വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഒമാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ മിന അൽ ഫഹാൻ ടെർമിനലിൽ സ്ഫോടനം. ആളപായമില്ല. സ്ഫോടനത്തെ തുടർന്ന് എണ്ണ വിതരണവും കപ്പലുകളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതുമായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 ഇന്ത്യക്ക് നൽകാമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ വാഗ്ദാനം ചെയ്തു. ഇന്ത്യയിൽ വെച്ച് സംയുക്തമായി സുഖോയ് 57 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സന്നദ്ധതയും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം പിറന്നത് 8 മീറ്റ് റെക്കോർഡുകൾ. ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 108.5 പോയിന്റുമായി എറണാകുളം ജില്ലയാണ് മുന്നിൽ. കിക്കോഫിന് തൊട്ടുമുമ്പ് ഫിഫ പുറത്തുവിട്ട റാങ്കിംഗ് പട്ടികയിൽ 1ാം റാങ്കുകാരായി തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. സ്പെയിനും ഫ്രാൻസും 2-ഉം 3-ഉം റാങ്കുകളിൽ. സൗരോർജ്ജ പവർ പ്ലാന്റ് സംബന്ധിച്ച പ്രായോഗിക സംശയ നിവാരണം നടത്തുന്നതിനും പ്ലാന്റ് സബ്സിഡിയോടുകൂടി സ്ഥാപിക്കുന്നതിനും സ്പോട്ട് രജിസ്ട്രേഷൻ വിജ്ഞാൻ സാഗറിൽ ഇന്നും തുടരും. വിശദവിവരങ്ങൾക്ക് വിജ്ഞാൻ സാഗർ സ്പെഷ്യൽ ഓഫീസറിനെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 9447752731. നമ്പർ ഒരിക്കൽ കൂടി 9447752731.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
9: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
11: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
12: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
11: പ്രായോജകർ
12: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
11: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി

0: ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ, സമയം 6:43. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5
5: സ്കൂള് തുറക്കാറായി.
6: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
5: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
6: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
7: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
8: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തി

0: ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPCയുടെ കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.

0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ E ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. E ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. प्रधानमंत्री नरेन्द्र मोदी गुजरात राज्यस्य सूरत नगरे 18,000 कोटि रूप्यकाधिक मूल्यानां मार्ग विद्युतः अथ च औद्योगिक विकास परियोजनानां शुभारंभं विहितवान्. सः

0: പുലരിപ്പുകളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട് നനുത്ത മഴയുടെ സംഗീതം.

0: ഇതം പോലെ ഇന്നർ ഷോപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ ഇന്നർ ഷോപ്പിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMMO ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8281200063. നമ്പർ ആവർത്തിക്കാം, 8281200063. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0494268-6214. നമ്പർ ആവർത്തിക്കാം, 0494268-6214. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487243856. നമ്പർ ഒരിക്കൽ കൂടി, 0487243856. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. നമ്പറുകൾ ഒരിക്കൽ കൂടി, 8547070773. മറ്റൊരു നമ്പർ 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9:00 വൈകിട്ട് 4:00 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9188248481. നമ്പർ ആവർത്തിക്കാം, 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. വിളിക്കേണ്ട സമയം രാവിലെ 10:00 വൈകിട്ട് 4:00 ഇടയിൽ. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8547070773.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
6: മൃദുല ഫർണിച്ചർ വേൾഡ്
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: പുലരിപ്പൂക്കളിൽ അടുത്തതായി
8: സ്വാസ്ഥ്യം. എല്ലാ വർഷവും ജൂൺ 8 ലോക

0: ബ്രെയിൻ ട്യൂമർ ദിനമായി ആചരിക്കുന്നു. മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ തൃശൂരിലെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് റേഡിയേഷൻ ഓൺകോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെബിൻ ആന്റണി സംസാരിക്കുന്നു.
1: ബ്രെയിൻ ട്യൂമർ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഭയവും ആശങ്കയുമാണ്. എന്നാൽ എല്ലാ ബ്രെയിൻ ട്യൂമറുകളും ക്യാൻസർ അല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ചിലത് ബിനൈൻ ട്യൂമറുകൾ അഥവാ സൗമ്യമായ ട്യൂമറുകളാണ്, ചിലത് ക്യാൻസർ സ്വഭാവമുള്ളവയാണ്. അതുപോലെ ബ്രെയിൻ ട്യൂമർ കണ്ടെത്തിയാൽ പ്രതീക്ഷകൾ അവസാനിക്കുന്നു എന്ന ധാരണയും ശരിയല്ല. വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്നുണ്ടായിരിക്കുന്ന പുരോഗതികളുടെ ഫലമായി ന്യൂറോ സർജറി, റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി, മറ്റ് ആധുനിക ചികിത്സാ രീതികൾ എന്നിവയുടെ സഹായത്തോടെ നിരവധി രോഗികൾക്ക് രോഗം ഫലപ്രദമായി നിയന്ത്രിക്കുവാനും നല്ല ജീവിത നിലവാരത്തോടെ മുന്നോട്ടു പോകുവാനും സാധിക്കുന്നുണ്ട്. എന്താണ് ബ്രെയിൻ ട്യൂമർ? നമ്മുടെ തലച്ചോറിലോ അതിനോട് ചേർന്നുള്ള കോശങ്ങളിലോ അസാധാരണമായി വളർച്ച ഉണ്ടാകുമ്പോൾ രൂപപ്പെടുന്ന മുഴകളെയാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കാണുന്ന ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമറുകൾ താരതമ്യേന അപൂർവമാണ്. മറ്റു ക്യാൻസറുകളെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1-2% മാത്രമാണ് ബ്രെയിൻ ട്യൂമറുകളുടെ സംഭവ നിരക്ക്. എന്നിരുന്നാലും തലച്ചോർ നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായതിനാൽ ചെറിയ ഒരു ട്യൂമർ പോലും ചിലപ്പോൾ കാഴ്ച, സംസാരശേഷി, ഓർമ്മശക്തി, ശരീരചലനങ്ങൾ തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങളെ ബാധിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ട്യൂമറുകൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ നൽകുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബ്രെയിൻ ട്യൂമറുകളെ പൊതുവെ 2 വിഭാഗങ്ങളായി തിരിക്കാം. 1, തലച്ചോറിൽ തന്നെ ആരംഭിക്കുന്നവ. 2, ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള ക്യാൻസറിൽ നിന്ന് തലച്ചോറിലേക്ക് കടന്നു വരുന്നവ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് തലച്ചോറിൽ തന്നെ ആരംഭിക്കുന്ന ബ്രെയിൻ ട്യൂമറുകളെ പറ്റിയാണ്. ഇവയിൽ ചിലത് ബിനൈൻ ട്യൂമറുകൾ അഥവാ സൗമ്യമായ ട്യൂമറുകളാണ്. ഇവ സാധാരണയായി വളരെ പതുക്കെയാണ് വളരുന്നത്. ബ്രെയിനിന്റെ മറ്റു കോശങ്ങളിലേക്ക് അത് അധികം പടർന്നു പിടിക്കാറില്ല. എന്നാൽ സൗമ്യം എന്നത് അപകടമില്ലാത്തത് എന്നാണെന്ന് അർത്ഥമാക്കേണ്ടതില്ല. കാരണം തലച്ചോർ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതിനാൽ ചെറിയൊരു ട്യൂമർ പോലും കാഴ്ച, കേൾവി, സംസാരശേഷി, ഓർമ്മശക്തി എന്നിവയെ ബാധിച്ചേക്കാം. ഏതൊക്കെയാണ് ബിനൈൻ ട്യൂമറുകളുടെ ഉദാഹരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മെനിഞ്ചിയോമ തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ട്യൂമറാണത്. സാധാരണയായി പതുക്കെ വളരുന്നതും പ്രായപൂർത്തിയായവരിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു ബിനൈൻ ട്യൂമറാണത്. മറ്റൊന്നാണ് പിറ്റ്യൂറ്ററി അഡിനോമ. തലച്ചോറിന്റെ അടിഭാഗത്തുള്ള പിറ്റ്യൂറ്ററി ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ട്യൂമറാണത്. ചില രോഗികളിൽ ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾ, കാഴ്ചമങ്ങൽ, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകാം. മറ്റൊന്നാണ് ഷ്വാനോമ. നാഡികളെ പൊതിഞ്ഞിരിക്കുന്ന കോശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ട്യൂമറാണത്. കൂടുതലായും കേൾവിയുമായി ബന്ധപ്പെട്ട നാഡിയിൽ ഉണ്ടാകുമ്പോൾ കേൾവിക്കുറവ്, ചെവിയിൽ ശബ്ദം കേൾക്കുക, ബാലൻസ് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന വെസ്റ്റിബുലാർ ഷ്വാനോമ ഇത്തരത്തിലുള്ള ഒരു ബിനൈൻ ട്യൂമറാണ്. അതേസമയം ചില ബ്രെയിൻ ട്യൂമറുകൾ മാലിഗ്നന്റ് അഥവാ ക്യാൻസർ സ്വഭാവമുള്ളവയാണ്. ഇവ താരതമ്യേനെ വേഗത്തിൽ വളരുകയും ചുറ്റുമുള്ള ബ്രെയിൻ കോശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇത്തരം രോഗികൾക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായി വന്നേക്കാം. ഉദാഹരണമായി ആസ്ട്രോസൈറ്റോമ, ഒലിഗോഡെൻഡ്രോഗ്ലയോമ തലച്ചോറിലെ സഹായക കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണത്. മറ്റൊന്നാണ് ഗ്ലയോബ്ലാസ്റ്റോമ. ഒരുപക്ഷെ ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മാലിഗ്നന്റ് ട്യൂമറാണത്. പ്രായപൂർത്തിയായവരിൽ കാണുന്ന ഏറ്റവും ആക്രമണ സ്വഭാവമുള്ളതായ ഒരു പ്രൈമറി മാലിഗ്നന്റ് ബ്രെയിൻ ട്യൂമറാണത്. എന്തൊക്കെയാണ് ബ്രെയിൻ ട്യൂമറുകളുടെ കാരണം? പല ബ്രെയിൻ ട്യൂമറുകളുടെയും കൃത്യമായ കാരണം ഇന്നും വ്യക്തമായിട്ടില്ല. എന്നാൽ ചില ഘടകങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കാം. ചില ജനിതക രോഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന പ്രായം, പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം തുടങ്ങിയവ ബ്രെയിൻ ട്യൂമറിന് കാരണമാകുന്നു എന്ന് ഇതുവരെ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ബ്രെയിൻ ട്യൂമറുകൾ പാരമ്പര്യമായി വരുമോ? മിക്ക ബ്രെയിൻ ട്യൂമറുകളും പാരമ്പര്യ രോഗങ്ങളല്ല. അതിനാൽ രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും അനാവശ്യമായ ഭയം വേണ്ട. ഇനി ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ട്യൂമറിന്റെ വലിപ്പവും തലച്ചോറിലെ സ്ഥാനവും അനുസരിച്ചാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്: തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന തലവേദന, രാവിലെ കൂടുതലായി കാണുന്ന തലവേദന, നിർത്താതെയുള്ള ഛർദി, കാഴ്ച മങ്ങുക അല്ലെങ്കിൽ രണ്ടായി കാണുക, അപസ്മാരം, ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ബലക്കുറവ്, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ. ഈ ലക്ഷണങ്ങളുള്ള എല്ലാവർക്കും ബ്രെയിൻ ട്യൂമർ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ട

0: അതാണ്. എങ്ങനെയാണ് ബ്രെയിൻ ട്യൂമറിന്റെ രോഗനിർണയം നടത്തുന്നത്? MRI സ്കാൻ, CT സ്കാൻ, ബയോപ്സി ഇതൊക്കെയാണ് രോഗനിർണയത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് MRI സ്കാൻ. ട്യൂമറിന്റെ വലിപ്പം, സ്ഥാനം, ചുറ്റുമുള്ള ഘടകങ്ങളുമായുള്ള ബന്ധം ഇവയൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ MRIയിലൂടെ നമുക്ക് സാധിക്കുന്നു. ചില അടിയന്തര സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് പെട്ടെന്ന് തലവേദന, ബോധക്ഷയം, അപസ്മാരം അല്ലെങ്കിൽ രക്തസ്രാവം സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ CT സ്കാനും സഹായമാകും. ട്യൂമറിന്റെ ചെറിയ ഭാഗം എടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിലൂടെ അതിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നു. ട്യൂമർ ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ബയോപ്സി. ഇന്ന് ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ ഒരുപാട് പുരോഗമനങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് മോളിക്കുലർ പരിശോധനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ട്യൂമറിന്റെ കോശങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേക ജനിതക മാറ്റങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഈ പരിശോധനകൾ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ രോഗികൾക്കും ഒരേ ചികിത്സയല്ല. ചികിത്സ തീരുമാനിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഒരു രോഗിക്ക് ഓഫർ ചെയ്യുന്നത്. രോഗിയുടെ പ്രായം, ആരോഗ്യനില, ട്യൂമറിന്റെ വലിപ്പം, ട്യൂമറിന്റെ സ്ഥാനം, ട്യൂമറിന്റെ ഗ്രേഡ്, മോളിക്കുലർ റിപ്പോർട്ടുകൾ ഇതെല്ലാം ഒത്തുനോക്കി ന്യൂറോ സർജൻ, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, പത്തോളജിസ്റ്റ് എന്നിവർ ചേർന്നുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ബ്രെയിൻ ട്യൂമർ ചികിത്സയുടെ പ്രധാന മാർഗങ്ങൾ? എല്ലാവർക്കും അറിയുന്നത് പോലെ ശസ്ത്രക്രിയ അഥവാ സർജറി. കഴിയുന്നത്ര ട്യൂമർ സുരക്ഷിതമായി നീക്കം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ചില രോഗികളിൽ അവേക്ക് ബ്രെയിൻ സർജറി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംസാരശേഷിയും ചലനശേഷിയും സംരക്ഷിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തുവാൻ സാധിക്കുന്നു. മറ്റൊന്നാണ് റേഡിയേഷൻ ചികിത്സ അഥവാ റേഡിയോതെറാപ്പി. ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവശേഷിക്കുന്ന ട്യൂമർ കോശങ്ങളെ നശിപ്പിക്കാനും രോഗം തിരിച്ചുവരാനുള്ള സാധ്യത കുറയ്ക്കാനുമാണ് പ്രധാനമായും റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ ആവശ്യമായി വരണമെന്നില്ല. ചില ബിനൈൻ ബ്രെയിൻ ട്യൂമറുകൾക്കും, പ്രത്യേകിച്ച് ചെറിയ വലിപ്പമുള്ളതോ ശസ്ത്രക്രിയയ്ക്ക് പ്രയാസമുള്ള സ്ഥാനത്തുള്ളതോ ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകൾക്ക് റേഡിയേഷൻ ചികിത്സ മാത്രം നൽകി ട്യൂമറിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സയാണ് കീമോതെറാപ്പി. ട്യൂമറിന്റെ ഗ്രേഡും മോളിക്കുലർ റിപ്പോർട്ടുകളും അനുസരിച്ചിട്ടാണ് കീമോതെറാപ്പിയുടെ ആവശ്യം നിശ്ചയിക്കുന്നത്. ഗ്ലയോബ്ലാസ്റ്റോമ പോലെയുള്ള രോഗങ്ങളിൽ റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ സമയം നൽകേണ്ടതായുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതും നൂതനമായുള്ള ചികിത്സാ രീതിയാണ് ടാർഗറ്റഡ് തെറാപ്പി ആൻഡ് ഇമ്യൂണോതെറാപ്പി. എല്ലാ രോഗികളിലുമല്ല, മേൽപ്പറഞ്ഞ മോളിക്കുലർ റിപ്പോർട്ടുകളും നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോതെറാപ്പി എന്ന ഈ ആധുനിക മരുന്നുകൾ ഉപയോഗിക്കുന്നത്. കീമോതെറാപ്പിയെ വെച്ച് നോക്കുമ്പോൾ സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ബ്രെയിൻ ട്യൂമർ ചികിത്സയ്ക്ക് എത്ര സമയം വേണ്ടിവരും? സർജറി നമുക്കറിയാവുന്ന പോലെ സാധാരണ ഏതാനും ദിവസങ്ങൾ ആശുപത്രിയിൽ തങ്ങേണ്ടി വന്നേക്കാം. റേഡിയോതെറാപ്പിക്ക് സ്റ്റീരോടാക്റ്റിക് റേഡിയോ സർജറി, സ്റ്റീരോടാക്റ്റിക് റേഡിയേഷൻ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ 1 മുതൽ 5 വരെയുള്ള സെഷനുകളായിട്ടാണ് ട്രീറ്റ്മെന്റ് ഡെലിവർ ചെയ്യുന്നത്. പക്ഷേ IMRT, IGRT മുതലായുള്ള സാധാരണ റേഡിയേഷൻ ട്രീറ്റ്മെന്റുകളാണെങ്കിൽ 3 മുതൽ 6 വരെ നീണ്ടു നിന്നേക്കാം. പക്ഷേ ഈ ട്രീറ്റ്മെന്റുകൾക്ക് രോഗി നിശ്ചയമായും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്നില്ല. രോഗി ദിവസവും ചികിത്സയ്ക്കായി എത്തി ഏതാനും മിനിറ്റുകൾ മാത്രമേ മെഷീനിൽ ചെലവഴിക്കേണ്ടി വരൂ. കീമോതെറാപ്പി രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ പല മാസങ്ങൾ വരെ നീളാം. ചില കീമോതെറാപ്പികൾ ടാബ്ലറ്റ് ഫോമിലാണ്, അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാവുന്നതാണ്. നേരെ മറിച്ച് ചില കീമോതെറാപ്പി മെഡിസിൻസ് ഇഞ്ചക്ഷനായി എടുക്കേണ്ടതാണ്. പല രോഗികൾക്കും ചികിത്സയ്ക്കു ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചികിത്സ കഴിഞ്ഞ ഉടൻ MRI എടുത്താൽ എല്ലായ്പ്പോഴും വ്യക്തമായ ഉത്തരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഫോളോ അപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയിൽ. സാധാരണയായി ചികിത്സ കഴിഞ്ഞ് 2-3 ആദ്യത്തെ MRI സ്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നീട് 3 മുതൽ 6 വരെയുള്ള ഇടവേളകളിലാണ് സ്കാനുകൾ എടുത്ത് നോക്കുക. ആവശ്യമെങ്കിൽ മാത്രം കൂടുതൽ പരിശോധനകൾ വേണ്ടി വന്നേക്കാം. ലക്ഷണങ്ങൾ അവഗണിക്കാതെ നേരത്തെ പരിശോധന നടത്തുക. അറിവാണ് ഭയത്തെ അകറ്റുവാനുള്ള ഏറ്റവും നല്ല മരുന്ന്.
1: മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ റേഡിയേഷൻ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെബിൻ ആന്റണി സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്ത പരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്ത പരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: പുലരി പൂകളിൽ ഇനി കേൾക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
4: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
9: കാവ്യാഞ്ജലിയിൽ ഇന്ന് ഞാൻ കണ്ട ഈശ്വരൻ, മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ കവിത ചൊല്ലുന്നത് ശ്രീമതി പി. രോഹിണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
1: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
3: ഫോൺ 9387168444.
4: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർ പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
4: സർക്കാർ സ്ഥാപനമായ IHRD വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിലേക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും IHRD.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങുകയോ ചെയ്യാം. അപേക്ഷാ ഫീസ് 115 രൂപ. താല്പര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി ലഭ്യമാക്കുക. പ്രവേശനം ഏകജാലകം വഴിയല്ലാത്തതിനാൽ അപേക്ഷ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസിൽ നിന്ന് നേരിട്ട് തന്നെ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9496217535. നമ്പർ ആവർത്തിക്കാം, 9496217535. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശതയും സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. ഇന്ന് നടത്തറ പഞ്ചായത്തിലും ഈ മാസം 9ാം തീയതി മുളങ്കുന്നത്താവും കോലഴിയിലും, 11ാം തീയതി അളകപ്പ നഗർ പുതുക്കോട് പഞ്ചായത്തുകളിലും, 16ാം തീയതി പെരിഞ്ഞനം പഞ്ചായത്തിലുമാണ് സിറ്റിംഗ് നടത്തുന്നത്. പുതിയതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 7% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിൻ്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിൻ്റെയോ ഈടിൽ അനുവദിക്കുന്ന 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. വരുമാന പരിധി 5 ലക്ഷം രൂപ വരെയാണ്. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
10: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
13: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
14: CRF ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
6: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
13: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ. ഇപ്പോൾ വാർത്തകൾ തിരുവനന്തപുരം.
15: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, നേപ്പാൾ വിദേശകാര്യമന്ത്രി

0: ദിവസവുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസന പാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 മേ ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയേ ഓർ പിച്ചല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ബി ഭാരത് കി ഗ്രോത്ത് 7.8% രഹിയേ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹേ.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള $8 ബില്യൻ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ $30 ബില്യൻ ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE.

0: വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
1: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: ും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും രണ്ട് ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രയേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇന്ന് 2ാം പിറന്നാൾ ആഘോഷിക്കുന്ന പവിത്രമോൾക്ക് നന്മകളും 1000 രൂപയ്ക്ക് സൗഖ്യവും നേരുന്നു. ചേരൂരിൽ നിന്നും അച്ഛമ്മ സുനിത, അച്ചാച്ചൻ രാജൻ, ചെറിയച്ഛൻ പ്രസൂൺ, അച്ഛമ്മൂമ്മ സുഭദ്ര എന്നിവർ. ഇന്ന് 39-ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന രാജൻ, അജിത ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും മക്കളായ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ. ഇന്ന് പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ഐശ്വര്യ സൂര്യപ്രകാശിനും ബ്ലേക്കിനും ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ നേരുന്നു പാലക്കാട് മാങ്കുറിശ്ശിയിൽ നിന്നും സിബിയും കുടുംബാംഗങ്ങളും. ഏവർക്കും ആശംസകളോടെ. കൂടെ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, MJ ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. പാടിയത് കാർത്തിക്.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി തൃശൂർ.
3: സമകാലികം.
0: ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത് 1927 മുംബൈയിലും കൊൽക്കത്തയിലുമായി ആരംഭിച്ച സ്വകാര്യ പ്രക്ഷേപണ നിലയങ്ങൾ 1930 ബ്രിട്ടീഷ് സർക്കാർ ദേശസാൽക്കരിച്ചു.

0: പിന്നീട് 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2026 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് 90 വയസ്സ് തികയുകയാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക വികാസത്തിന്റെയും അറിവന്വേഷണത്തിന്റെയും പ്രക്ഷേപണ കലയുടെയും ചരിത്രത്തിൽ ഓൾ ഇന്ത്യ റേഡിയോ തങ്കലിപികളിലാണ് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് 1956 ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇക്കാലം വരെയും ആകാശവാണി ജനങ്ങളുടെ ഒരുമയ്ക്കു വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡതയും സാംസ്കാരിക ഉന്നതിയും മുൻനിർത്തി പ്രവർത്തന നൈതികതയോടെ ജനങ്ങളുടെ ക്ഷേമത്തിനും വിനോദത്തിനും അറിവന്വേഷണത്തിനും ഉതകുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശവാണി ഒപ്പമുണ്ടായിരുന്ന ഈ 90 വർഷങ്ങൾ നമുക്കെങ്ങനെ അനുഭവപ്പെട്ടു? സമകാലികം ചർച്ച ചെയ്യുന്നു.
1: നമുക്ക് ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള ഒന്നാണ് ആകാശവാണി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര്. വാർത്തയെ അധിഷ്ഠിതമാക്കിയുള്ള പൊതുവിവരങ്ങൾ, സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സിനിമാ പാട്ടുകൾ, ലളിതഗാനങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇടക്കാലത്ത് ഇതര മാധ്യമങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ തള്ളിക്കയറ്റത്തിൽ റേഡിയോ അവഗണിക്കപ്പെടുകയും അതിന്റെ പ്രചാരം പുറകോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തായി വലിയ ഒരു തിരിച്ചുവരവ് റേഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശവാണി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്.
0: മുതിർന്ന പത്രപ്രവർത്തകനും മുൻ ലോകസഭാംഗവുമായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സമകാലികത്തോട്.
1: ടെലിവിഷൻ ഒക്കെ എത്തിയിട്ടില്ലാത്ത ഒരു കാലത്താണ് ഞാൻ ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത്. അന്ന് പത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഇതര മാധ്യമം എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് റേഡിയോ ആണ്. മാധ്യമം എന്ന വാക്ക് പോലും നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ഒരു കാലത്ത് ഏക മാധ്യമം അത് പത്രമായിരുന്നു. കടലാസിൽ അച്ചടിച്ചു വരുന്നത് നോക്കി വായിക്കുക. അതിനപ്പുറത്ത് മറ്റൊരു മാധ്യമം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വായനയ്ക്ക് പകരം കേൾവി, മറ്റൊരു ഇന്ദ്രിയത്തെ നാം പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. അതാണ് റേഡിയോ. റേഡിയോയിലൂടെ നമ്മൾ അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. മാർഷൽ മക്ലൂഹൻ പ്രസിദ്ധമാക്കിയ ഒരു തത്വമുണ്ടല്ലോ, മീഡിയം ഈസ് ദ മെസ്സേജ് എന്നുള്ളത്. മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുൻപ് മക്ലൂഹൻ പറഞ്ഞ ഒരു കാര്യമാണത്, മീഡിയം ഈസ് ദ മെസ്സേജ്. വാസ്തവത്തിൽ റേഡിയോയുടെ കാര്യത്തിൽ അത് പൂർണ്ണമായും ശരിയാണ്. റേഡിയോ എന്ന മീഡിയം നമ്മുടെ ജീവിതത്തെ എപ്രകാരമൊക്കെ സ്വാധീനിച്ചു, ഗുണപരമായ മേന്മ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് റേഡിയോ 90 എത്തി എന്ന നല്ല വാർത്ത കേൾക്കുന്നത്. അതൊരു ചെറിയ പ്രായം തന്നെയാണ്. ചെറിയ കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ച, വലിയൊരു പരിവർത്തനം നമ്മെ സജ്ജമാക്കിയ ഒരു മാധ്യമം ആയിരുന്നു റേഡിയോ. ആകാശവാണി വാർത്തകൾ കേൾക്കുന്നതിന്റെ ഒരു ഒരു സുഖം, നമ്മുടെ ഭാഷയുടെ പ്രൗഢി, അതെങ്ങനെയാണ് മലയാളം സംസാരിക്കേണ്ടത് എന്ന അറിവ്, ഇതൊക്കെ നമുക്ക് പകർന്നു തന്നത് റേഡിയോ ആണ്. മറ്റൊന്ന്, എല്ലാ മനുഷ്യരും ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നത് റേഡിയോയിലൂടെയായിരുന്നു. ഇതര സംഗീത പരിപാടികളും ലളിതഗാനങ്ങളും ഒക്കെ ജനകീയവൽക്കരിച്ചത്, അതിലേക്കെല്ലാം ജനങ്ങളെ ആകർഷിച്ചത് റേഡിയോ എന്ന ആ മാധ്യമത്തിന്റെ മാസ്മരികതയിൽ ആയിരുന്നു. 90 എത്തി എന്ന് പറയുമ്പോൾ നവതിയുടെ എല്ലാ ആശംസകളും ആകാശവാണി എന്ന ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് നേർന്നുകൊണ്ട് നല്ല നല്ല സന്ദർഭങ്ങൾ അർത്ഥവത്തായി ആഘോഷിക്കുന്നതിനുള്ള അവസരം നമ്മുടെ പ്രിയപ്പെട്ട ആകാശവാണിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
0: ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും ആകാശവാണി ദൂരദർശൻ നിലയങ്ങളിലെ ആദ്യത്തെ വനിതാ ന്യൂസ് എഡിറ്ററുമായിരുന്ന KA ബീന,
2: കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ ഒരു ദശകം കുറയുന്ന, അതായത് 90 വർഷങ്ങൾ ആകാശവാണി ഇവിടെ ഉണ്ടായിരുന്നു. പല പല തലമുറകളെ പല തരത്തിൽ സ്വാധീനിച്ചുകൊണ്ടുണ്ടായിരുന്നു. മാധ്യമ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിയുടെ അല്ലെങ്കിൽ റേഡിയോയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോകമാസകളിൽ നടത്തിയിട്ടുള്ള മാധ്യമ പഠനങ്ങളിൽ തന്നെ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഏറ്റവും അവസാനം ഇല്ലാതാകുന്ന മാധ്യമമായിരിക്കും റേഡിയോ എന്ന്. അതൊരു ശ്രദ്ധേയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് അതിനത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്. മാധ്യമ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പല കാര്യങ്ങളും എന്നെ റേഡിയോ ആകർഷിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആകാശവാണി നിലനിർത്തുന്ന സ്ത്രീപക്ഷ നിലപാട്, പ്രിന്റ് മീഡിയയിലാണെങ്കിലും ദൃശ്യമാധ്യമത്തിലാണെങ്കിലും സ്ത്രീയെ എങ്ങനെയാണ് ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു രീതിയിൽ ഉപയോഗിക്കാനും അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ റേഡിയോയുടെ ഒരു വലിയ പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളെ മാന്യമായി ചിത്രീകരിക്കാനും സ്ത്രീകളുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കാനും റേഡിയോ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എനിക്ക് റേഡിയോയോടുള്ള താല്പര്യത്തിന്റെ ഒരു വലിയ ഘടകം. മറ്റൊന്ന് ഭാഷയാണ്. മലയാള ഭാഷയെ

0: എപ്പോഴും ഉച്ചാരണ ശുദ്ധിയിലാണെന്നുണ്ടെങ്കിലും നാനാവിധത്തിലുള്ള ഉപയോഗത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ശുദ്ധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാധ്യമമാണ് റേഡിയോ. മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ ഭാഷയ്ക്ക് ഒരുപാട് തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിച്ചപ്പോ ആകാശവാണിയും ആകാശവാണിയുടെ പരിപാടികളും ശുദ്ധ ഭാഷ ഉപയോഗിക്കാനും വരും തലമുറകൾക്ക് വേണ്ടി ആ ഭാഷയെ കാത്തു വെക്കാനും ശ്രമിച്ചു എന്നുള്ളതും അതിന് വിജയിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. വാർത്തകളുടെ സത്യസന്ധത, പരിപാടികളിൽ പുലർത്തുന്ന ആർജവം, അതൊക്കെ പ്രത്യേകതകളായി പറയാം. ആധികാരികതയും വിശ്വാസ്യതയും ഇത്രയും വർഷമായിട്ടും പഴയ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ചരിത്രം നോക്കുമ്പോൾ റേഡിയോ മലയാളിയുടെ ജീവിതത്തെ എത്ര മാത്രമാണ് സ്വാധീനിച്ചിട്ടുള്ളത്, എത്ര മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും, സാക്ഷരതാ പ്രസ്ഥാനം നടന്ന കാലത്താണെങ്കിലും, കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും, തൊഴിൽ രംഗത്താണെങ്കിലും ഒക്കെ സ്ത്രീകളുടെ മുന്നോട്ടുള്ള ഗതിക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ എത്ര എത്ര തലത്തിലാണ് നമ്മുടെ റേഡിയോ സഹായകമായിട്ടുള്ളത് എന്ന് ചരിത്രത്തിലുണ്ട്. വയലും വീടും, ബാലലോകം, മഹിളാലയം തുടങ്ങിയുള്ള നിരവധി പരിപാടികൾ സാമൂഹ്യ വികസനത്തിന് വലിയ സഹായം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മാധ്യമ ചരിത്രത്തില് റേഡിയോ വാർത്തകൾക്കുള്ള സ്ഥാനം ഒട്ടും ചെറുതല്ല. 2007 റേഡിയോ വാർത്താ പ്രക്ഷേപണത്തിന്റെ 50th വാർഷികം ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ അന്ന് ആകാശവാണിയുടെ വാർത്തകളുടെ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റി. അന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ രംഗത്തെയും സാഹിത്യ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും കലാരംഗത്തെയും ഒക്കെ എല്ലാവരും തന്നെ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ എത്തുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അവരിൽ നിന്നൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള തലമുറ അവരുടെ കുട്ടിക്കാലം മുതലുള്ള ജീവിതത്തെ റേഡിയോ എത്ര പോസിറ്റീവായി സ്വാധീനിച്ചു എന്ന് വികാര നിർഭരമായി തന്നെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ നമ്മളിപ്പോൾ ചെല്ലുമ്പോഴും ആ ചെറിയ പെട്ടിയിൽ രാവിലെ സ്വാശിതം മുതൽ രാത്രി റേഡിയോ സ്റ്റേഷൻ അടയ്ക്കുന്നത് വരെ പരിപാടികൾ കേൾക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. 90th വാർഷികം ആഘോഷിക്കുന്ന കാലത്തിനിടയിൽ നമുക്കറിയാം, FM റേഡിയോകൾ വന്നു, കമ്മ്യൂണിറ്റി റേഡിയോകൾ വന്നു, ഇന്റർനെറ്റ് റേഡിയോ വന്നു, റേഡിയോയ്ക്ക് പല പല പല ഭാവങ്ങളുണ്ടായി. എങ്കിൽ പോലും നമ്മുടെ AM/FM ബ്രോഡ്കാസ്റ്റിൽ കൂടിയുള്ള ആകാശവാണിയുടെ പരിപാടികൾക്ക് അതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഇഷ്ടത്തോടുകൂടി തന്നെ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും ആദ്യ വരുന്ന തലമുറകളെ മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങളും കൂടി ഇതിനകത്ത് സന്നിവേശിപ്പിക്കാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ആകാശവാണിക്ക് ഇനിയും ജീവിതത്തിലെ ഒരു സന്തോഷമായി, സംതൃപ്തിയായി നിലനിൽക്കാൻ കഴിയും.
1: മുതിർന്ന പത്രപ്രവർത്തകനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണ മേഖല മുൻ ഡയറക്ടറുമായ ഡോക്ടർ S. അനിൽകുമാർ വടവാതൂർ സമകാലികത്തോട്
2: എത്ര കുലീനതയുള്ള പേരാണ് ആകാശവാണി എന്നത്. ആകാശത്തിൽ നിന്ന് വരുന്ന വാണി അഥവാ ശബ്ദം, പക്ഷേ ആകാശത്ത് നിന്ന് പൊട്ടിവീണ ഒരു ശബ്ദം മാത്രമായിരുന്നില്ല ആകാശവാണി. ഭാരതത്തിലെ ഏതാണ്ട് 90% ജനവിഭാഗത്തിൻ്റെ ആവേശമായിരുന്നത്, ഭാരതത്തിലെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആകാശവാണി. വാൾട്ടർ കോഫ്മാൻ രൂപം കൊടുത്ത ശിവരഞ്ജിനി രാഗത്തിലുള്ള ഉണർത്തുപാട്ട് മുതൽ എത്രയോ മനോഹരമായ ശബ്ദങ്ങൾ കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആളുകളെ ആവേശം കൊള്ളിച്ചതാണ് ആകാശവാണി. നമുക്കറിയാം 1947 ഔദ്യോഗികമായി ഭാരതം ഒരു സ്വതന്ത്ര രാജ്യമായി പിറവിയെടുത്തത് മുതൽ വിവിധ ഭാഷകളെ, സംസ്കാരത്തെ, ജീവിത രീതിയെ എല്ലാം ഒരുമിപ്പിക്കാൻ ഈ ആകാശവാണിക്ക് കഴിഞ്ഞു. ആളുകളെ ഏകോദര സഹോദരന്മാരാക്കി മാറ്റാൻ പറ്റി. കാരണം അന്ന് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ ജാതി, വിവിധ ആചാരം, വിവിധ ഭക്ഷണ രീതി, ഇങ്ങനെ സാംസ്കാരികമായി വിഭജിച്ചു കിടന്ന ആളുകളെ മുഴുവൻ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ അന്ന് ആകാശവാണി അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ദേശീയ ഉദ്ഗ്രഥനം എന്ന വാക്കിന് അർത്ഥം ഉണ്ടാക്കിക്കൊടുത്തത് ആകാശവാണി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു. കോടിക്കണക്കിന് വിശക്കുന്ന വയറുകൾ, അവർക്ക് ഭക്ഷണം നൽകണം. നിരക്ഷരരായ കോടിക്കണക്കിന് ആളുകൾ, അവർക്ക് സാക്ഷരരാകണം. സാക്ഷരതയിലൂടെ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം. സാമൂഹികപരമായി അടിച്ചമർത്തപ്പെട്ട ആളുകളെ കൈപിടിച്ചുയർത്തണം. സർവോപരി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം. ഇതൊക്കെ ചെയ്തത് ആകാശവാണിയാണ് എന്ന് പറയാൻ യാതൊരു സംശയവുമില്ല. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് എന്താണ് എന്ന് പോലും അറിയാതിരുന്ന നിരക്ഷരരായ ശതകോടി ആളുകളെ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കി, വോട്ടിംഗ് പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കി അവരെ മുഖ്യധാരയിൽ കൊണ്ടുവന്നത് ആകാശവാണിയായിരുന്നു. ഹരിത വിപ്ലവം നമ്മുടെ രാജ്യത്തെ വിശക്കുന്ന വയറുകൾക്ക് പെട്ടെന്ന് ആശ്വാസം നൽകിയ വലിയൊരു സംഭവമായിരുന്നു ഭാരത സർക്കാരിന്റെ

0: രൂപം കൊടുത്ത ഹരിത വിപ്ലവം. അന്ന് തഞ്ചാവൂരില് സൗത്ത് ഇന്ത്യയുടെ ഒക്കെ ഒരു നെല്ലറയായിരുന്നല്ലോ. ഹരിത വിപ്ലവത്തിന് ആക്കം കൂട്ടിയ ഒരു പുതിയ നെൽവിത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-8 ആയിരുന്നു. ആ നെൽവിത്ത് ഓരോ കർഷകന്റെയും പാടത്തെത്തിക്കാനും അതിന് 100 മേനി കൊയ്തെടുത്ത് ആളുകളുടെ വിശപ്പകറ്റാനും സഹായിച്ച ആകാശവാണിയാണ്. അന്നു മുതൽ എത്രയോ കാലം ഈ നെൽവിത്ത് റേഡിയോ നെല്ല് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് മാത്രം മതി റേഡിയോയുടെ ശക്തി എന്താണ്, ആകാശവാണിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഫാം ആൻഡ് ഹോം, വയലും വീടും പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ പരിപാടിയിൽ കൂടി എത്ര പേർക്കാണ് കൃഷിയുടെ നവനവങ്ങളായ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. ഞങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് യുവാക്കൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന യുവാണിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളാണെങ്കിൽ അവരുടെ വ്യക്തിത്വ വികസനത്തിന് ബാലരംഗം ഏറ്റവും കൂടുതൽ സഹായിച്ചാണ്. ശാസ്ത്രിജിയുടെ കാലത്തെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുതൽ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സാധാരണക്കാരിൽ എത്തിച്ചത് എങ്ങനെയാണ്, ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ സബ്കാ സാഥ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ള മുദ്രാവാക്യം, ഇതൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിച്ചത് മറ്റു മാധ്യമങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആകാശവാണി. തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളെ നമ്മൾ നേരിടാനുണ്ട്. പക്ഷേ ആകാശവാണി ഉണ്ടാക്കിയെടുത്ത ജനകീയമായ അടിത്തറ, സാമൂഹ്യപരമായ അടിത്തറ, ഒരു ആത്മവിശ്വാസം, അതൊരിക്കലും നഷ്ടപ്പെടില്ല. പുതിയ പുതിയ വെല്ലുവിളികൾക്ക് യോജിച്ച രീതിയിൽ കണ്ടന്റിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം ചെയ്താൽ ഈ മാധ്യമം ഉയർന്നുയർന്നുയർന്നു പോകുമെന്നുള്ളതാണ്. കേവലം ഒരു സെറ്റിനകത്ത് നിന്ന് ചില ശബ്ദങ്ങൾ, ചില സംഗീതങ്ങൾ, ചില സാംസ്കാരിക അനുരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു മാധ്യമം എന്നതിലുപരിയായി ഇന്ത്യയിലെ കോടാനുകോടി ആളുകളുടെ ഹൃദയത്തിൽ ചേർന്നിരിക്കുന്ന ഒരു പദമാണ് ആകാശവാണി. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസ്യത തന്നെയാണ്. നമ്മുടെ സാക്ഷരതാ യജ്ഞത്തിനൊക്കെ എത്ര നിരക്ഷരരെയാണ് നവ സാക്ഷരർ ആക്കിയതെന്നും എത്ര നവ സാക്ഷരരെയാണ് സാക്ഷരരാക്കിയതെന്നും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു സംഭാവനയാണ് ജനാധിപത്യ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, വിദൂര വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ. ശരിക്കും നമ്മൾ ബ്രോഡ്കാസ്റ്റ് എന്ന വാക്ക് പറയുമ്പോൾ പോലും നാരോകാസ്റ്റ് എന്ന വിഭാഗത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഓരോ സെഗ്മെന്റിനെയും, പ്രത്യേകിച്ച് FM റേഡിയോ പ്രചുര പ്രചാരത്തിൽ എത്തിയതോടെ ഓരോ ജനകീയ സെഗ്മെന്റിനെയും കേറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഒത്തു വളരാനായിട്ടും ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: ബഹുജന സുഖായ ബഹുജന ഹിതായ എന്ന ആപ്തവാക്യത്തിൽ ഊന്നിക്കൊണ്ട് പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വിശ്വാസ്യതയോടെ, ആർജവത്തോടെ, ആത്മവിശ്വാസത്തോടെ ആകാശവാണി കഴിഞ്ഞ 90 വർഷമായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയൊട്ടാകെ ആകാശവാണിക്ക് 591 നിലയങ്ങളുണ്ട്. 23 ഭാഷകളിലും 179 പ്രാദേശിക ഭാഷകളിലും പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു. വാർത്തകൾ, വാർത്താധിഷ്ഠിത പരിപാടികൾ, ശാസ്ത്രവിഷയങ്ങൾ, കൃഷി, സംഗീതം, നാടകം, ചലച്ചിത്രം, സാഹിത്യം, പാരമ്പര്യ ഈണങ്ങൾ, തനത് കലകൾ തുടങ്ങി ഭാരതത്തിലെ 98% ജനങ്ങളിലും ആകാശവാണി പ്രിയത്തോടെ എത്തിച്ചേരുന്നു. അച്ചടി മാധ്യമങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് ജനങ്ങൾക്കിടയിലേക്ക് കടന്നുവന്ന് ദൃശ്യ ശ്രവ്യ സോഷ്യൽ മീഡിയ തുടങ്ങിയ വിവിധങ്ങളായ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഇക്കാലത്തും ഏറ്റവും പ്രിയപ്പെട്ട സഹചാരിയായി മനുഷ്യന്റെ സങ്കടങ്ങളിലും സന്തോഷത്തിലും അവനെ ചേർത്ത് പിടിച്ച് അറിവന്വേഷണങ്ങൾക്ക് കൂട്ടായി ആകാശവാണി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ യാത്രയിൽ ശ്രോതാക്കളാണ് ആകാശവാണിക്ക് കൂട്ടായിരുന്നത്. ഇനിയുള്ള യാത്രയിലും പ്രിയ ശ്രോതാക്കൾ ഒപ്പമുണ്ടാകുമെന്ന് ആകാശവാണി പ്രതീക്ഷിക്കുന്നു.
2: സമകാലികം സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് ശാലിനി പടിയത്.
3: നിർവഹണം YS പൗർണമി. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം

0: വിഷയം പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
1: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്. കണ്ണിലിന് നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
2: അല്ല, അതെങ്ങനെ?
1: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
1: ഫോൺ 8078788881.
3: ചോദ്യം ഇതായിരുന്നു: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? ഉത്തരം: തഹസിൻ മുഹമ്മദ് ജംഷിദ്. 2026 June 11 മുതൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറുന്നു. മലയാളിയായ തഹസിൻ മുഹമ്മദ് ജംഷിദ് ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. ചോദ്യം ഉത്തരം ഒരിക്കൽ കൂടി: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? ഉത്തരം: തഹസിൻ മുഹമ്മദ് ജംഷിദ്. 2026 June 11 മുതൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറുന്നു. മലയാളിയായ തഹസിൻ മുഹമ്മദ് ജംഷിദ് ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. ഇനി ചിന്താവിഷയം: വിജയം അന്തിമമല്ല, പരാജയം മാരകവുമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. വിൻസ്റ്റൺ ചർച്ചിൽ. വിജയം അന്തിമമല്ല, പരാജയം മാരകവുമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. വിൻസ്റ്റൺ ചർച്ചിൽ.
0: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: പ്രത്യേക പരിപാടി.
1: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
0: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്, ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
1: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം.
0: എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ.
2: ആകാശവാണി നവതിയിലേക്ക് കടക്കുകയാണ്. ആകാശവാണി പോലൊരു സ്ഥാപനം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാക്കി.

0: എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ.
1: ആകാശവാണി നവതിയിലേക്ക് കടക്കുകയാണ്. ആകാശവാണി പോലൊരു സ്ഥാപനം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാക്കിയ സ്വാധീനം എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഭാഷ രൂപീകരിക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ സംഗീതബോധം ഉണർത്തുന്നതിൽ അറിവുകൾ പകരുന്നതിലൊക്കെ ഈ ഒരു സ്ഥാപനം നിർവഹിച്ച പങ്ക് നിസ്തുലമാണ്. ഒരിക്കലും അതിനെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴും എല്ലാ ദിവസവും ആകാശവാണി പരിപാടികൾ, അത് രാത്രി 10 മണി തൊട്ട് 11 മണി വരെയുള്ള, ഞാൻ കൊച്ചിയിലാണ് കേൾക്കുന്നത്, പഴയ പാട്ടുകളടക്കം രാവിലെ പോകുമ്പോൾ കേൾക്കുന്ന ആശിച്ചേച്ചിയും ബാലേട്ടനും തമ്മിലുള്ള സംഭാഷണം അടക്കം എല്ലാം വിടാതെ കേൾക്കുന്ന ഒരാളാണ്. ഈ തിരക്കുകൾക്കിടയിൽ ആകാശവാണി തരുന്ന ഒരു പ്രസാദ മാധുര്യം മറ്റ് സ്വകാര്യ റേഡിയോകൾക്ക് തരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് ആകാശവാണിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ചില പരിപാടികളുണ്ട്. ഇപ്പം കൃഷിക്കാരുടെ വയലും വീടും എന്നൊക്കെ ആയിരുന്നു എൻ്റെ പേര്. ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ കാർ സീരിയോയിൽ കേൾക്കുന്നത് ആകാശവാണി പരിപാടികളാണ്. പ്രത്യേകിച്ചും ഈ പഴയ ഗാനങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ്സ് പറയുന്ന ഏക സ്ഥാപനം ആകാശവാണി. അത് വേണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. കാരണം ഇതിൻ്റെ സൃഷ്ടാക്കൾ എപ്പോഴും അംഗീകരിക്കണം, അത് വേണം. അതുകൂടാതെ വേറെയും ചിലതുണ്ട്, കവിതകളെ പറ്റിയുള്ള പരിപാടികൾ, ചില രൂപകങ്ങൾ, ചില പ്രത്യേക ഫീച്ചറുകൾ, ലൈവായിട്ടുള്ള ചില പ്രോഗ്രാംസിൻ്റെ റെക്കോർഡിങ്സ്. ഞാൻ ഈ അടുത്ത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും സജിത് തേപൂരത്തും തമ്മിലുള്ളൊരു സംഭാഷണം, എറണാകുളത്ത് നടന്ന ഒരു ലിറ്റററി ഫെസ്റ്റിവല്, അത് മുഴുവനായിട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകാശവാണിയിൽ. ഇത് വേറെ എവിടെയും കിട്ടില്ല. എന്തൊരു അറിവും വിജ്ഞാനവും, അതുകൂടാതെ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സംഭാഷണമായിരുന്നു. അത്തരം പരിപാടികൾ ആകാശവാണി ഇവിടെ വേണം, എല്ലാ കാലത്തും വേണം. ആ പഴയ പ്രതാപം ഇതിലും മടങ്ങ് ഇനിയും വരും. ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ആകാശവാണി വീണ്ടും പഴയ ആ പ്രതാപത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇനിയും ഇതിങ്ങനെ തന്നെ ആകാശവാണി 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇതിനെക്കാട്ടിലും പ്രതാപത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു.
2: കാതോട് കാതോരം പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ.
0: നിരവധി നിലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് ഡയറക്ടർ ഓഫ് എഞ്ചിനീയറായി വിരമിച്ച സുധാകരൻ പി എൻ.
3: ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തത് 1980 ആകാശവാണി ധാർവാഡിലാണ് ജോയിൻ ചെയ്തത്. കർണാടകയിലുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്യുകയും പിന്നീട് ദൂരദർശൻ കേന്ദ്ര തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. ദൂരദർശൻ കേന്ദ്രയിൽ നിന്ന് ദൂരദർശൻ കേന്ദ്ര ഷില്ലോങ്ങിലേക്ക് പോവുകയുണ്ടായി. അതൊരു നോർത്ത് ഈസ്റ്റ് സ്റ്റേഷനാണ്, ഡിഫിക്കൽട്ട് സ്റ്റേഷനായിട്ട് പോയതാണ്. അവിടെ ഒരു 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചും ദൂരദർശനിൽ തിരുവനന്തപുരത്ത് തന്നെ തിരിച്ചു വരികയും അവിടെ ഒരു 5 വർഷം കൂടി വർക്ക് ചെയ്തു. പിന്നീട് ഷിമോഗ ദൂരദർശൻ ട്രാൻസ്മിറ്ററിൽ വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ വീണ്ടും ആകാശവാണിയിലേക്ക് തിരിച്ചു വരുന്നത്. ആകാശവാണി തൃശ്ശൂരിൽ തിരിച്ചെത്തി. തൃശ്ശൂർ ഞാൻ ജോയിൻ ചെയ്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലാണെങ്കിലും തൃശ്ശൂർ എത്തുമ്പോൾ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ എഞ്ചിനീയറായിരുന്നു. ധാർവാഡിൽ ജോയിൻ ചെയ്യുന്ന ഞങ്ങളുടെ കാലത്ത് അന്ന് ഏറ്റവും പഴയ ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. പലരും, ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും അത് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അന്നുണ്ടായിരുന്ന എക്യുപ്മെൻസും പാറ്റേൺ ഓഫ് ഡ്യൂട്ടിയും ഒക്കെ നോക്കുമ്പോൾ പ്രസൻറ്റ് സ്റ്റാഫിനത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പോലും സംശയമാണ്. അന്നുണ്ടായിരുന്ന ഒരു കോളിൻസ് ട്രാൻസ്മിറ്റർ, അതൊക്കെ ഏതോ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തപ്പെട്ട സാധനങ്ങളായിരുന്നു. ടോട്ടൽ വാൽവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന വാൽവാണ് ഇപ്പോഴും എസ് പി ടികൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അന്ന് ചെറിയ ട്രാൻസ്മിറ്റർ, അതൊരു 10 kW ട്രാൻസ്മിറ്റർ ആയിരുന്നു, അതിൽ പോലും അതായിരുന്നു. പിന്നീട് അവിടെ ഞങ്ങളുള്ളപ്പോൾ തന്നെ അവിടെ ഹൈ പവർ ട്രാൻസ്മിറ്റർ വരികയും വേറെ മോഡേൺ എക്യുപ്മെൻസ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. പിന്നീട് ഞാൻ ദൂരദർശനിൽ പോയി. പിന്നെ ഞാൻ AIR സെറ്റപ്പിലേക്ക് തിരിച്ചെന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞാനൊരു 9 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റലേഷൻ ഓഫീസറായിട്ടൊരു 2 വർഷം എൻ്റെ ലാസ്റ്റ് പീരീഡിൽ, ഇവിടെ ഉണ്ടായിരുന്ന പീരീഡിൽ, ഒരു ഡീസൽ ജനറേറ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. തൃശ്ശൂരത്തെ കമ്പ്യൂട്ടറൈസേഷൻ പോലും സ്റ്റാർട്ട് ചെയ്തത് ഞാനിവിടെ ഉള്ളപ്പോഴാണ്. ഞങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ഉണ്ടാക്കി ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉപയോഗിച്ചത്. ഞങ്ങൾ പല സ്ഥലത്തു നിന്നും സാധനങ്ങൾ വരുത്തി. ഫോറിൽ നിന്നും ചില സൗണ്ട് കാർഡ്സ്, അത് ഇന്ത്യയിൽ അന്ന് അവൈലബിൾ ആയിരുന്നില്ല, ഇമ്പോർട്ട് ചെയ്ത് തരികയും അതുപയോഗിച്ചിട്ട് ഞങ്ങൾ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നീട് ഓൾ ഇന്ത്യയിൽ എല്ലാ സ്റ്റേഷൻസിനും കമ്പ്യൂട്ടേഴ്സ് സെൻട്രലൈസ്ഡായിട്ട്

0: കുളയുകയും എല്ലാവരും അത് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ തൃശ്ശൂരിൽ അത് ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് അതിന് നമ്മുടെ അവിടുത്തെ സ്റ്റേഷൻ എഞ്ചിനീയറും ബാക്കിയുള്ള സ്റ്റാഫും എല്ലാം ശരിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്രയും നമ്മൾ ടെക്നിക്കലി അഡ്വാൻസ്ഡായപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വന്നു കഴിഞ്ഞപ്പോൾ പൊതുജനത്തിന് വേറെ കുറേ കണ്ടൻറ് വൈസ് ഓപ്ഷൻസ് വന്നു. പക്ഷേ എന്നാലും ഇപ്പോഴും റേഡിയോ കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും FM ചാനലും പിന്നെ ആകാശവാണിയുടെ പ്രോഗ്രാംസ് ഇൻ്റർനെറ്റിലും അവൈലബിൾ ആണ്, ജസ്റ്റ് ലൈക്ക് എനി അതർ പ്ലാറ്റ്ഫോം. വെറുതെ അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ നമുക്കിപ്പോൾ അത് മൊബൈലിൽ കേൾക്കാവുന്നതാണ്. എല്ലാ സ്റ്റേഷൻസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. കാലത്തിനനുസരിച്ചിട്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിനൊരു കൺട്രോൾ ഉള്ളത് കൊണ്ട് ഇതിനകത്തുള്ള കണ്ടൻ്റ് എല്ലാം നമുക്ക് വിശ്വസിക്കാവുന്നതും അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതുമാണ്. ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത് അതിന് വേറെ ആരും കൺട്രോളില്ല, അവർക്ക് തോന്നുന്ന അവർ പറയുന്നതാണ്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അതിനെ വിലയിരുത്താൻ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടി വരും. പല ഇതിനകത്തും പറയാറുണ്ട് നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ആകാശവാണിയുടെ നമ്മളിപ്പോൾ ഒരു ന്യൂസ് കേട്ടാലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കേട്ടാലോ അത് നമ്മൾ വേറെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് 99.99% സത്യമായിരിക്കും. പിന്നെ അതിൽ പങ്കെടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഭാഷ ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ചും മലയാളം, ഉച്ചാരണവും എല്ലാം ആകാശവാണിയിൽ നിന്നാണ് പലരും കേട്ട് പഠിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഇപ്പോഴത്തെ പബ്ലിക്കിൽ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ കുറച്ച് സാഹിത്യകാരന്മാരെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നത് മലയാളം തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ സംസാരിക്കുന്നത് പകുതി ഇംഗ്ലീഷ് ചേർത്തിട്ടാണ്. ഞാൻ പല സ്ഥലത്തും വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കങ്ങനെ വേണ്ടി വന്നത്. പിന്നെ ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് റേഡിയോ കേട്ടാൽ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ വാക്കുകൾ ഉണ്ടെന്നെങ്കിലും ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും റേഡിയോയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും റേഡിയോ കേൾക്കുന്നയാളാണ്. എല്ലാവരും ഇത് കേൾക്കണം, ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും ഓൺ എയർ ആണെങ്കിലും കേൾക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 90-ൻ്റെ നിറവിലെത്തുന്ന ആകാശവാണിക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു.
1: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ.
2: അവനൂർ പഞ്ചായത്ത് സെക്രട്ടറിയും ആകാശവാണി ശ്രോതാവുമായ ശ്രീകല വിജി.
3: തൊണ്ണൂറിൻ്റെ നിറവിൽ ആകാശവാണി, എല്ലാവിധ ആശംസകളും. ഞാൻ എൻ്റെ 5-ാം ക്ലാസ് മുതൽ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. രാവിലെ എൻ്റെ എല്ലാ പരിപാടികളും, ഞാൻ അടുക്കളയിൽ തന്നെ ഒരു റേഡിയോ സെറ്റ് ചെയ്തിരിക്കുകയാണ്, അടുക്കളയിൽ വെച്ചാണ് എല്ലാ പരിപാടികളും കേൾക്കുന്നത്. ഞാൻ ക്ലോക്ക് അധികം ഉപയോഗിക്കാറില്ല. എൻ്റെ അടുക്കളയിലെ പരിപാടികളുടെ ടൈം സെറ്റ് ചെയ്യുന്നത് ആകാശവാണി പരിപാടികൾ മാത്രം കേട്ടുകൊണ്ടാണ്. ഓരോ പരിപാടിയും കേൾക്കുകയും മനസ്സിൽ വയ്ക്കുകയും അതിന് അഭിപ്രായം മനസ്സിൽ രൂപപ്പെടുത്തുകയും കൂടി ഞാൻ ചെയ്യാറുണ്ട്. രാവിലെ 7:05 മുതൽ 7:25 വരെയുള്ള പരിപാടിയാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഞാൻ കേൾക്കാറുള്ളത്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഗാന്ധിമാർഗം, അപ്പോഴാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് വരെ ഓർക്കുക. അതുപോലെ ഓരോ ദിവസത്തിൻ്റെയും ആ ഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോഴും അതാത് ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ വൈകുന്നേരം റേഡിയോ കേൾക്കാൻ വളരെ കുറവാണ്. പണ്ട് ഞാൻ കാശ്മിയുടെ ചെരുപ്പ് എന്നൊരു നാടകം, അതെന്നെ വളരെ മനസ്സിൽ ടച്ചിങ് ആയിരുന്നു. അത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന ഈ വരി തന്നെ ഞാൻ കേട്ടത് ആകാശവാണിയിലൂടെ തന്നെയാണ്. ആകാശവാണി കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം പുതുമകൾ ഉൾക്കൊണ്ട് കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ, കൂടുതൽ ശ്രോതാക്കളിലേക്ക് എത്തട്ടെ. 90 വർഷങ്ങളുടെ ഈ മഹത്തായ യാത്രയ്ക്ക് അഭിനന്ദനങ്ങളും ഭാവി യാത്രയ്ക്ക് എല്ലാ ആശംസകളും. പരിപാടി സെറ്റ് ചെയ്യുന്ന ആകാശവാണിയിലെ എല്ലാ ജീവനക്കാർക്കും ഇതിൻ്റെ പ്രോഗ്രാം മേധാവികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 90-ൻ്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ, 90-ൻ്റെ നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്. സഹകരണം മെജോ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് ശ്രീകുമാർ വാകയിൽ, പ്രീതി പിള്ള എന്നിവർ. വരികൾ ശബരീഷ് വർമ്മ, സംഗീതം പ്രശാന്ത് പിള്ളൈ, ചിത്രം സഖാവ്.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
2: ഹായ്.
4: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം, ചിത്രയുടെ ആലാപനം, ചിത്രം സസ്നേഹം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ദേവാനന്ദം സുജാതയും പാടിയ ഗാനം, മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്.

ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഗാനശില്പികൾ കൈതപ്രം ഔസേപ്പച്ചൻ. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: കീരവാണി. കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രശസ്തവും ഭാവസമ്പന്നവുമായ രാഗങ്ങളിലൊന്നാണ് കീരവാണി. 21-ാമത് മേളകർത്ത രാഗമായ കീരവാണി ഒരു സമ്പൂർണ്ണ രാഗം കൂടിയാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും ഏഴ് സ്വരങ്ങളും ഉൾക്കൊള്ളുന്നു.

ഈ രാഗത്തിന്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഇപ്രകാരമാണ്: ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധധൈവതം, കാകളിനിഷാദം അഥവാ സ, രീ മേജർ, ഗ മൈനർ, മാ മൈനർ, പ, ധ മൈനർ, നീ മേജർ എന്നീ സ്വരങ്ങൾ ഉപയോഗിക്കുന്നു.

സ്വരങ്ങളുടെ മനോഹരമായ ക്രമീകരണം കീരവാണിക്ക് ആഴമുള്ള ഭാവവും മാധുര്യവും നൽകുന്നു. പ്രത്യേകിച്ച് ഗൗരവം, ദുഃഖം, പ്രണയം, ഭക്തി, ആത്മീയത എന്നിവ പ്രകടിപ്പിക്കാൻ ഈ രാഗം ഏറെ അനുയോജ്യമാണ്. കർണാടക സംഗീതത്തിൽ കീരവാണിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആലാപനം, നിരവൽ, സ്വരപ്രയോഗം എന്നിവയിൽ സംഗീതജ്ഞർ ഈ രാഗത്തെ വ്യാപകമായി ഉപയോഗിക്കുന്നു. സമാധാനം, ധ്യാനം, ഭക്തി എന്നീ ഭാവങ്ങൾ സ്ഫുരിപ്പിക്കുന്ന രാഗമാണ് കീരവാണി. അതുകൊണ്ട് തന്നെ ഭക്തിഗാനങ്ങൾക്കും ആത്മീയ സംഗീതാവതരണങ്ങൾക്കും ഇത് വളരെ അനുയോജ്യമാണ്. ശ്രോതാക്കളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കാൻ ഈ രാഗത്തിന് പ്രത്യേക കഴിവുണ്ട്. ത്യാഗരാജസ്വാമികളുടെ കലികിയുണ്ടേ, പാപനാശം ശിവന്റെ ദേവീ നീയേ തുണൈ, സ്വാതി തിരുനാളിന്റെ ഭാവയേ സാരസനാഭം, പൂച്ചി ശ്രീനിവാസ അയ്യങ്കാരുടെ നിജമുഖരാമ തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. ചലച്ചിത്ര സംഗീതത്തിലും കീരവാണി വളരെ ജനപ്രിയമാണ്. ഹൃദയസ്പർശിയായ പ്രണയഗാനങ്ങൾക്കും വിഷാദഭരിതമായ ഗാനങ്ങൾക്കും സംഗീത സംവിധായകർ ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കുന്നു. ആസ്വദിക്കാം. 1973 പുറത്തിറങ്ങിയ ബോബി എന്ന ചിത്രത്തിൽ ആനന്ദ് ഭക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാൽ ഈണം പകർന്ന് ശൈലേന്ദ്ര സിംഗ് ആലപിച്ച ഒരതിമനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ. കീരവാണിയുടെ തണലിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ഇടയ്ക്കുള്ള കൈശികി നിഷാദം അഥവാ നീ മൈനർ പ്രയോഗങ്ങൾ ഈ ഗാനത്തിന്റെ മാറ്റുകൂട്ടുന്നു.

0: राग परिचयम्।
1: रागम्
2: നടഭൈരവി കർണാടക സംഗീതത്തിലെ പ്രധാനപ്പെട്ട രാഗങ്ങളിൽ ഒന്നാണ് നടഭൈരവി. 72 മേളകർത്താ രാഗങ്ങളിൽ 20-ാമത് മേളകർത്താ രാഗമാണ് ഇത്. ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങൾ മുഴുവനായും ഉപയോഗിക്കുന്നതിനാൽ ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. പാശ്ചാത്യ സംഗീതത്തിലെ നാച്ചുറൽ മൈനർ സ്കെയിലിനോട് ഇതിന്റെ സ്വരക്രമം പൂർണ്ണമായും ഒത്തുപോകുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ആശ്വരി ധാട്ടിനോടും സമാനമായി കരുതപ്പെടുന്നു. ഈ രാഗത്തിന്റെ ആരോഹണ അവരോഹണ ക്രമം ശ്രദ്ധിക്കാം. സ ഡി മേജർ, ഗ മൈനർ, മ മൈനർ, പ ധ മൈനർ, നി മൈനർ, സ. ഈ രാഗത്തിൽ ഉപയോഗിക്കുന്ന സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം എന്നിങ്ങനെയാണ്.

നടഭൈരവി പ്രധാനമായും കരുണരസം ഉണർത്തുന്ന രാഗമായി അറിയപ്പെടുന്നു. ദുഃഖം, ഭക്തി, ഗൗരവം തുടങ്ങിയ ഭാവങ്ങൾ അതിമനോഹരമായി പ്രകടിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഭക്തിഗാനങ്ങൾക്കും ദാർശനിക ആശയങ്ങളുള്ള കൃതികൾക്കും ഇത് ഏറെ അനുയോജ്യമാണ്. രാഗത്തിന്റെ സ്വാഭാവികമായ സ്വരചലനവും മൃദുലമായ ഭാവവും ആലാപനത്തിനും നിരവലിനും കൽപ്പന സ്വരങ്ങൾക്കും വിശാലമായ സാധ്യതകൾ നൽകുന്നു. പാശ്ചാത്യ സംഗീതവുമായുള്ള ബന്ധവും നടഭൈരവിയുടെ പ്രത്യേകതയാണ്. ഇതിന്റെ സ്വരക്രമം നാച്ചുറൽ മൈനർ സ്കെയിലിനോട് തുല്യമായതിനാൽ പാശ്ചാത്യ സംഗീതം അഭ്യസിക്കുന്നവർക്കും ഈ രാഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ തന്നെ ഇന്ത്യൻ പാശ്ചാത്യ സംഗീത സംയോജനങ്ങളിലും ചലച്ചിത്ര സംഗീതത്തിലും ഇതിന്റെ സ്വാധീനം കാണാം. മുത്തുസ്വാമി ദീക്ഷിതരുടെ സംഗീത പരമ്പരയിൽ ഈ രാഗം നരരീതി ഗൗള എന്ന പേരിലും അറിയപ്പെടുന്നു. സംഗീത പരമ്പരകളിൽ ഒരേ രാഗത്തിനെ വ്യത്യസ്ത പേരുകളും ശൈലികളും നിലനിൽക്കുന്നുവെന്നതിനെ ഒരു ഉദാഹരണമാണ് ഇത്. നടഭൈരവി നിരവധി രാഗങ്ങളുടെ ജനകരാഗമാണ്. നടഭൈരവിയുടെ ജന്യരാഗങ്ങളിൽ ഏറെ പ്രസിദ്ധമായവയാണ് സാരമതി, ഭൈരവി, ആനന്ദഭൈരവി, ജോൺപുരി തുടങ്ങിയവ. പലപ്പോഴും ഈ ജന്യരാഗങ്ങൾ തന്നെ സംഗീത കച്ചേരികളിൽ കൂടുതലായി ആലപിക്കപ്പെടുന്നു. ഓരോ ജന്യരാഗത്തിനും തനതായ ഭാവങ്ങളും പ്രയോഗങ്ങളും ഉണ്ടായിരുന്നാലും അവയിൽ നടഭൈരവിയുടെ അടിസ്ഥാന സ്വര സൗന്ദര്യം നിലനിൽക്കുന്നു. ഈ രാഗത്തിൽ അനേകം മനോഹര കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രശസ്തമായ ഒന്നാണ് പാപനാശം ശിവൻ രചിച്ച ശ്രീവല്ലി ദേവസേനാപദേ എന്നത്. പൂച്ചി ശ്രീനിവാസ അയ്യങ്കാരുടെ പാറുല സേവ,

നാഗരാജസ്വാമികളുടെ ചെതുലാറ ശൃംഗാരമും തുടങ്ങിയവയും ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. നടഭൈരവി, കീരവാണി ഈ രണ്ട് രാഗങ്ങളുടെയും തണലിൽ പിറന്ന 1984 പുറത്തിറങ്ങിയ വൈദേഹി കാത്തിരുന്താൾ എന്ന തമിഴ് ചിത്രത്തിൽ വാലിയുടെ വരികൾക്ക് ഇളയരാജ ഇടം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ

0: രാഗ പരിചയം.
1: രാഗം യമൻ കല്യാൺ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും അടിസ്ഥാനപരവുമായ രാഗങ്ങളിലൊന്നാണ് യമൻ കല്യാൺ. ശാന്തതയും പ്രണയഭാവവും ഭക്തിരസവും നിറഞ്ഞ സ്വഭാവം കൊണ്ടാണ് ഈ രാഗം പ്രശസ്തമായത്. രാത്രിയുടെ ആദ്യ ഭാഗത്തിലാണ് സാധാരണയായി ഈ രാഗം ആലപിക്കപ്പെടുന്നത്. സമാധാനവും ആത്മീയതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ യമൻ കല്യാണിന് കഴിയും. മൃദുലമായ സ്വരചലനവും ഭാവസമ്പന്നതയും കാരണം ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഈ രാഗത്തിന് പ്രത്യേക

പ്രത്യേക സ്ഥാനമുണ്ട്. യമൻ കല്യാൺ കല്യാൺ ധാട്ടിൽ പെടുന്ന ഒരു സമ്പൂർണ രാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിന്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്.

യമൻ കല്യാണിന്റെ പ്രധാന പ്രത്യേകത തീവ്ര മധ്യമത്തോടൊപ്പം ചില അവസരങ്ങളിൽ ശുദ്ധമധ്യമവും ഉപയോഗിക്കുന്നതിലാണ്. സാധാരണ യമനിൽ തീവ്രമധ്യമം മാത്രം ഉപയോഗിക്കുമ്പോൾ യമൻ കല്യാണിൽ അവരോഹണ പ്രയോഗങ്ങളിൽ ശുദ്ധമധ്യമവും മൃദുവായി ഉപയോഗിക്കുന്നു. ഈ രാഗം അതീവ ഭാവസമ്പന്നവും ആലാപനത്തിനും സ്വരവിശകലനത്തിനും വളരെ അനുയോജ്യവുമാണ്. ഖയാൽ, ഭജനുകൾ, വാദ്യസംഗീതം, അർദ്ധശാസ്ത്രീയ സംഗീത രൂപങ്ങൾ എന്നിവയിൽ യമൻ കല്യാൺ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രകാശമാർന്നതും ധ്യാനാത്മകവുമായ സ്വഭാവം ശ്രോതാക്കളെ ആഴത്തിൽ ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രമധ്യമവും തമ്മിലുള്ള സുന്ദരമായ സംയോജനം ഈ രാഗത്തിന് തനതായ ഭംഗി നൽകുന്നു. ആസ്വദിക്കാം. 1987 പുറത്തിറങ്ങിയ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിൽ ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

ഈ രാഗത്തിന്റെ ചുവട് പിടിച്ച് ചിട്ടപ്പെടുത്തിയ മറ്റൊരു ഗാനം ആസ്വദിക്കാം. 1985 പുറത്തിറങ്ങിയ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: राग परिचय
1: रागम
2: ഓരോ രാഗവും ഒരു വികാരത്തെയും

0: ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി. സമയം 10:00. ആകാശവാണി.
3: നേർവഴി.
4: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ KFBയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
5: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ബ്രെയിൽ പ്രസ്സിലെ സ്റ്റാഫായിട്ടുള്ള ഷിംലാദാണ്. നമസ്കാരം. എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ KFBയുടെ ബ്രെയിൽ പ്രസ്സില്?
6: ഞാൻ KFBയില് ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 29 ഏകദേശം 2.5 വർഷം കംപ്ലീറ്റ് ആകുന്നു.
5: എവിടെയാണ് സ്വദേശം ഷിംലാദിന്റെ?
6: സ്വദേശം വർക്കല നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത്.
5: കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് ഏത് പ്രായത്തിലാണ് തിരിച്ചറിയുന്നത്?
6: ജന്മനാൻ കാഴ്ച കുറവാണ്, പക്ഷെ എന്റെ വീട്ടുകാർ പറയുന്ന വെച്ചാൽ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ ഞാൻ ഓരോ ഒബ്ജക്റ്റുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ നോർമലി ആയിട്ടുള്ള കുട്ടികളെ പോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ് കാഴ്ച കുറവുണ്ടെന്നുള്ള ടെസ്റ്റ് നടത്തി ബ്ലൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ വാപ്പാക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് അത് മെയിൻ ആയിട്ട്
5: ചെക്ക്
6: ചെയ്യാൻ കാരണം.
5: സ്കൂളിലാണ് പഠിച്ചതൊക്കെ?
6: ഞാൻ 1-ാം ക്ലാസ് തൊട്ട് പഠിച്ചത് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ വർക്കല അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് ഹൈസ്കൂള് ശിവേരി സ്കൂളിൽ, അത് കഴിഞ്ഞ് ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ്
5: പഠിച്ചത്. ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂൾ ധാരാളം പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്.
6: എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ചിലപ്പോ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇരിക്കാൻ പറ്റിയത്.
5: സ്കൂളിനെ പറ്റി ഓർക്കുമ്പോ മനസ്സിൽ ഓടിയെത്തുന്ന ചില നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
6: ഉറപ്പായിട്ടും. എന്റെ 6 വയസ്സിലാണ് ലൈറ്റ് ബ്ലൈൻഡ് സ്കൂളിൽ ചേരുന്നത്, 1-ാം ക്ലാസ് ഇട്ടോടെ ചേർന്നു. എനിക്കൊരു പുതിയൊരു അനുഭവം വരുന്നത്, എനിക്ക് ഉമ്മാനെ ഒന്ന് വിട്ട് ചിന്തിക്കാം, അത് കൊച്ചിലെ എല്ലാവർക്കും വീട്ടുകാരെ വിട്ട് മാറിയിരിക്കാൻ പറ്റാത്തതാണ്. ഒറ്റപ്പെടൽ എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഫീൽ ചെയ്തെങ്കിലും പിന്നെ പിന്നെ നമ്മളെപ്പോലുള്ള കുട്ടികളെ കണ്ട് ചേട്ടന്മാരെയൊക്കെ ഇട്ട് കളിച്ചും ചിരിച്ചൊക്കെ വന്ന് ആ ഒരു ഇതൊന്നും മറിഞ്ഞ ശേഷം 10 വർഷം ആ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്.
5: ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മിംഗിളായി അങ്ങ്
6: ചേർന്ന് ആ കൂട്ടത്തിൽ കുറച്ച് കാണുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രസമായിരുന്നു.
5: ബാക്കിയുള്ളവരെയൊക്കെ
6: സഹായിക്കാനൊക്കെ പറ്റി എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി എന്താണ് ബ്ലൈൻഡ്നെസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് അതൊരു പ്രത്യേക ഫീലായിരുന്നു.
5: ആ സമയത്തുള്ള ടീച്ചേഴ്സ് അവരെ

0: ഓർമ്മയുണ്ട്.
1: അയ്യോ, എല്ലാരും ഇപ്പോഴും ഉണ്ട്. എല്ലാരും ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ റിട്ടയർമെന്റ് ആവുന്നതാണ്. ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർമാരെ എല്ലാരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. സ്കൂള് തന്നെ ഒരു നമുക്ക് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നില്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലത്തെ ഇതാണ്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കളിക്കാൻ ഉള്ള സ്ഥലവും പ്രാർത്ഥനയും ഫുഡാണ് അവിടെ എടുത്തു പറയേണ്ടത്. നല്ല ഫുഡായിരുന്നു. എന്റെ ഇപ്പൊ ചെറുപ്രായത്തിൽ അവിടെ പഠിച്ചവർക്ക് അറിയാം, നല്ല ഭക്ഷണം നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണ്.
0: ആ ഒരു സ്കൂളിംഗ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്. ഏത് വിഷയമാണ് പഠിച്ചത്?
1: പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു.
0: പൊളിറ്റിക്കൽ സയൻസ്. അതിന് പിന്നെ ഇപ്പോ പി ജി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, പി ജി ചെയ്യുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി പിന്നെ പി എസ് സി നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫെഡറേഷനിൽ ജോലിയുടെ ഇത് വന്നപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. പിന്നെ ഉപരിപഠനമായിട്ട് വേറൊന്നും പോയിട്ടില്ല.
0: ഉപരിപഠനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
1: താല്പര്യമുണ്ട്. എനിക്കൊരു ജോലിയാണ് മസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പഠിച്ചു പഠിച്ച് നിൽക്കുന്നതിന് ജോലി കിട്ടണം,
0: അതാണ് ഏറ്റവും
1: വലിയ ആഗ്രഹം. വീട്ടിലൊരു ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് ജോലി വാങ്ങണം എന്നുള്ളത് ആയിരുന്നു. എന്റെ ഡിഗ്രി കഴിഞ്ഞ തൊട്ട് ഞാൻ ജോലിയുടെ പുറകെ നടക്കുകയാണ്.
0: തൽക്കാലം ഒരു ജോലി ഉണ്ട്. ഇനി പക്ഷേ അടുത്ത ലെവലിലേക്ക് പി എസ് സി എക്സാം ക്ലിയർ
1: ചെയ്ത് എക്സാമുകളൊക്കെ ഈ വർഷം കുറച്ച് എക്സാമുകളുണ്ട്. അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളും മുന്നോട്ട് പോകും.
0: പിന്നെ നമ്മുടെ കെ എഫ് ബി ബ്രെയിൽ പ്രസ്സിലേക്ക് വരുമ്പോ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറയാമോ?
1: ബ്രെയിൽ പ്രസ്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് കേരളത്തിൽ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണത്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ പഞ്ച് ചെയ്ത് സ്പൈറൽ ചെയ്ത് അത് ഇന്ന ഇന്ന സ്കൂളുകളിലോട്ട് അയക്കുക എന്നുള്ളതാണ് അവിടെ എന്റെ ജോലിയായിട്ട് വരുന്നത്. അതിന് ഞാൻ മാത്രമല്ല, അവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാരും ഒരുമിച്ച് ചെയ്യുന്നവരും.
0: ആക്ച്വലി ഇപ്പോ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ. അപ്പൊ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ ഉള്ളത്, അതോ സ്റ്റിൽ അത് അതേപോലെ തന്നെ ഉണ്ടോ, എന്താണ് ഫീൽ ചെയ്യുന്നത്?
1: ഇല്ല, കൂടിയിട്ടാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിന്റിംഗ് രീതി ഇപ്പോഴും കുറച്ചൊരു ടെക്നോളജി കൂടിയിട്ടാണ് ഉള്ളത്. നേരത്തെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് കേട്ടണം, കണക്കുള്ളൂ. പുസ്തകം അടിക്കാൻ ഒരു 80-100 പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം അടിക്കാൻ പറ്റും, ഷീറ്റുകൾ അടിക്കാൻ പറ്റും. അതിപ്പോ മാറി, ഇപ്പൊ കുറച്ചുകൂടി ടെക്നിക്കൽ പരമായിട്ട് നല്ല മെഷീൻസുകളൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: പിന്നെ ഇപ്പൊ ഒരുപാട് പേര് സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയല്ലോ കൂടുതലായിട്ട്.
1: അതെ.
0: അപ്പോ ഈ ബ്രെയിലി പുസ്തകങ്ങളുടെ ഒരു സാധ്യത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഷിംലാദിന്റെ?
1: സ്ക്രീൻ റീഡർ വഴി അത് നമ്മളത് കിട്ടുമ്പോൾ അത് കേട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും ഒരു സാധനം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ആവശ്യമുള്ളവർ ഇപ്പോഴും ബ്രെയിൽ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുക്കുകൾ പോകുന്നത്,
0: പ്രിന്റ്
1: ചെയ്ത് പോകുന്നത്.
0: പിന്നെ ഇത് വായിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ? ബ്രെയിലി
1: നോട്ട്സ് വായിക്കുന്നത്, ബ്രെയിൽ എന്ന് പറയുന്നത് ഒരു 27 വരിയുള്ള, ഒരു വരിയിൽ 30 സെല്ല് വരുന്ന ഒരു ബോർഡാണ് ബ്രെയിലി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു സെല്ലിൽ 6 ഡോട്ട്സ് വരും, 1, 2, 3, 4, 5, 6. ഈ 6 ഡോട്ട് തന്നെയാണ് നമ്മൾ ഓരോ രീതിയിൽ മറച്ചും തിരിച്ചുവിട്ട് അത് ഒരു അക്ഷരങ്ങളായി മാറുന്നത്
0: വായിക്കുന്നത്.
1: ആ ഒരു രീതിയിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇത് വായിക്കുന്നത്.
0: ബ്രെയിലി ചെറുപ്പത്തിലേ പഠിച്ചിരുന്നോ?
1: അതെ, ബ്ലൈൻഡ് സ്കൂളിൽ പോയത് തൊട്ട് ബ്രെയിലി പഠിച്ചിട്ടുണ്ട്. ഒന്നാം ക്ലാസ് തൊട്ട് അതാണ് പഠിച്ചിരുന്നത്.
0: പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോ ഡിഗ്രി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സുഹൃത്തുക്കൾ എങ്ങനെയാ വായിച്ചു തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ചധികം നമുക്ക് പ്രഷർ ഉണ്ടാവുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ചെയ്തത്?
1: ഷെയർ സ്കൂളിൽ കുറച്ചുകൂടി ടീച്ചർമാരും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മളെ ഫോക്കസ് ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരുന്നു. പക്ഷെ കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അത്രത്തോളം പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ 2016-19 ഡിഗ്രി ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാര് വഴിയും പിന്നെ മുമ്പ് പഠിച്ച ചേട്ടന്മാർ നമ്മുടെ സീനിയേഴ്സ് വഴിയൊക്കെ ഉള്ള ഓരോ സോഴ്സ് കണ്ടെത്തിയായിരുന്നു അന്ന് പഠിച്ചോണ്ടിരുന്നത്. കേട്ട് പഠിക്കുക, റെക്കോർഡിംഗ് ക്ലാസ്, അതൊക്കെ തന്നെ ആയിരുന്നു.
0: നിങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടോ? മീൻസ് ഒരു ഗ്രൂപ്പൊക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പോ അങ്ങനെ കോളേജ് ലെവലിലുള്ളവരെല്ലാരും ചേർന്നിട്ടുണ്ടോ?
1: കോളേജ് ലെവലിലുള്ള അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോഴും
0: നിലവിലുണ്ട്.
1: ഭയങ്കര ആക്റ്റീവ് അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു
0: പോസ്റ്റ്
1: ഒക്കെ ഇടാൻ.
0: ഒഴിവ് സമയത്തൊക്കെ ഷിംല എന്താ ചെയ്യാറ്?
1: ഒഴിവ് സമയം കൂടുതലും ഞാൻ മ്യൂസിക് കേൾക്കുക. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറെ നാളുകൊണ്ട് പി എസ് സി പുറകെ നടക്കുന്നു.
0: അപ്പൊ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ മാത്രം പാട്ട് പാടുമോ?
1: പാട്ട് പാടാറില്ല. എനിക്ക് കേൾക്കുന്ന എനിക്ക് ആ താളം കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൽബം സോങ്സ് ഒക്കെ ഞാൻ കുഞ്ഞുനാളുകളിൽ വീട്ടിലെ ചെക്കന്മാരൊക്കെ ഇടുന്നതൊക്കെ കേട്ടിട്ട് അത് അങ്ങനെ ഒരു ഇഷ്ടമായത്.
0: വീട്ടിലെ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിലെ എന്റെ വീട്ടിലെ ഉമ്മയും വാപ്പ പിന്നെ ഒക്കെ ഉണ്ട്, ഇത്തയുണ്ട്, രണ്ടുപേരും മേരീഡാണ്.
0: എല്ലാരും വളരെ സപ്പോർട്ടീവായിട്ട്
1: കൂടെ നിൽക്കുന്ന, എല്ലാരും സപ്പോർട്ടീവ്. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് അങ്ങനെ അവര് ഇതുവരെ നോക്കിയിട്ടില്ല. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് പോകുന്നുണ്ട്.
0: നമ്മുടെ ഈ പ്രസിന്റെ പ്രവർത്തനത്തിനെ പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാമോ?
1: ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബയൽ പ്ലസിലാണത്, കെ എം ബിയുടെ കീഴിൽ വരുന്ന പ്രോജക്റ്റാണത്. അതിൽ ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് അയക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ.
0: നമുക്കറിയാം നമ്മുടെ ഏറ്റവും മനോഹരമായ

0: ഓർമ്മകള് കുട്ടിക്കാലത്താണ് ഉണ്ടാവുക. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് എന്താണെന്ന് പറയാം.
1: സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചേർന്ന് ആ വർഷം തൊട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വർഷം വരെ ആ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു വിനോദയാത്രകൾ കൊണ്ടുപോകുമായിരുന്നു. ആ വിനോദയാത്രകളെല്ലാം ഓരോ വർഷവും ഓരോ രീതിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഓർമ്മയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ അന്ന് കയറുന്നത്. അതെനിക്ക് സ്കൂളിലെ ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ കയറുന്നതിനേക്കാൾ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്തത് എൻ്റെ സ്കൂളിലെ അധ്യാപകരോടാണ്. അന്നത് ഒരു മനോഹര അനുഭവം എന്ന് പറയുന്നില്ല. അന്നൊരു വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ ഇറങ്ങുന്നത്. അന്നത് ചെന്നൈയിൽ ചെന്നിറങ്ങുന്നത് അന്നൊരു ഒരുപാട് അനുഭവമായിരുന്നു. അത് അവർ നമ്മളെ കരുതുന്നതും അവർ നമ്മൾ എടുത്ത് എന്നെ അന്ന് ഒരു പ്രകാശം എന്ന് പറഞ്ഞ ചേട്ടനാണ് എൻ്റെ എസ്കോർട്ടായിട്ടുണ്ടായിരുന്നത്. ആ ചേട്ടൻ എന്നെ തോളിലൊക്കെ വെച്ചായിരുന്നു. ഞാൻ തീരെ കുഞ്ഞായിരുന്നു
0: പോകുന്നത്. പിന്നെ നമ്മുടെ കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പരീക്ഷകള് അല്ലെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്?
1: കോളേജിൽ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് കൂട്ടുകാർക്ക് കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. നമ്മൾ അവരൊക്കെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ അവർ എഴുതുന്ന നോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു അവരെ കൊണ്ട് കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ളത് സ്ക്രൈബിന് കണ്ടെത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ ചിലപ്പോൾ അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്ക്രൈബ് സമയത്തിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജ് യൂണിയനൊക്കെ ഇടപെട്ടെന്ന് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്ത് സ്ക്രൈബിനൊക്കെ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെയുള്ള രീതിക്കുള്ള സപ്പോർട്ടിംഗ് ആയിരുന്നു.
0: ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോലിക്കൊപ്പം തന്നെ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണോ എങ്ങനെ?
1: നമ്മൾ പഠിക്കുന്നതെല്ലാം സുഹൃത്തുക്കൾ ചേർന്ന് വൈകിട്ട് ഗ്രൂപ്പ് കോൾ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് കോളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ കെ ബിയുടെ തന്നെ യൂത്ത് ഫോറം നടത്തുന്ന പി എസ് സി ക്യാപ്സൂൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിലും ഡെയിലി ചോദ്യങ്ങളിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കൂടുതലും ക്ലാസ്സുകൾ കേൾക്കുന്നത് യാത്രാ സമയത്താണ് എനിക്ക് കൂടുതലും ടൈം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് വരുന്നത് വരെ 2 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്ത് വേണം തിരുവനന്തപുരത്ത് ഈ ജോലി സ്ഥലത്ത് എത്താൻ. ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ ഒരു 9 മണിക്ക് ഞാൻ എത്തുന്ന ഓഫീസിലെത്താം. അപ്പോൾ ആ ഒരു ടൈം ഞാൻ
0: മാക്സിമം
1: ഇതിനുണ്ട്. ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ കൂടുതലും ഹെഡ്സെറ്റ് വെച്ച് ഇതാണ് കേൾക്കുന്നത്.
0: അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
2: കെ എഫ് ബിയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സേവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു.

വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

കോഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: നിഗശീൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്നു ഒലിപരപ്പാന തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശീൽ നിറയവടിഹിന്ദന വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളുടെ മരുന്ന് വിടൈപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: വെള്ളി താമരി.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീത ശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. ആകാശവാണി പകർന്നു തന്ന ലളിതഗാനങ്ങൾ അത്രയും ഗാനാസ്വാദനത്തിന്റെ ദീപ്തതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മനോഹര ഗീതികൾ തന്നെയാണ്. പൊയ്പോയൊരാ വസന്തകാലത്തിൽ നിന്നും പെറുക്കിയെടുത്ത ഗൃഹാതുരത്വമാർന്ന ഒരു ഗാനത്തോടെയാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ തുടക്കം. അഗ്നിവീണയിൽ മീട്ടിയ അപൂർവമായ ഒരു രാഗം, എത്ര മനോഹരമായ വർണ്ണന! ലളിത സംഗീതത്തിന്റെ ചേരുവകൾ പാട്ടരങ്ങിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ആകാശവാണിയിലൂടെ പിറവിയെടുത്ത മഹാദേവൻ തമ്പിയുടെ രചനകളിൽ മറക്കാൻ കഴിയാത്ത പ്രിയങ്കരമായ ഒരു ഗാനം. എം ജി രാധാകൃഷ്ണന്റെ ലളിതഗാന ശേഖരത്തിലെ മറ്റൊരു പൊൻതൂവൽ. സുജാതയുടെ ശ്രുതിമധുരമായ ആലാപനം ഈ ഗാനത്തിന്റെ മാധുര്യം തെല്ലൊന്നുമല്ല വർദ്ധിപ്പിച്ചത്. കാംബോജിരാഗത്തിന്റെ ചുവടുപിടിച്ച് ഈണം പകർന്ന ഈ ഗാനം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം.

ലളിതം മധുരം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ, ജീവിതയാത്രയിൽ എവിടെയോ കൈവെടിഞ്ഞ നല്ല ഓർമ്മകളെ താലോലിക്കാൻ എത്ര കേട്ടാലും മതിവരാത്ത ഒരു ഗാനത്തിലേക്ക്, ആഞ്ഞിലിക്കൊമ്പത്തെ ശാരികപ്പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. എന്തു മനോഹരം ഈ ഈരടികൾ! പ്രിയ വേണുഗാനം ഹൃദയത്തിൽ തേന്മഴയായി, കുളിർക്കാറ്റായി. ലളിതവും അർത്ഥസാന്ദ്രവുമായ വരികൾ, കവിതയുടെ അതിമനോഹരമായ സംഗീതാവിഷ്കാരം, ഈ ഗാനങ്ങളെല്ലാം ഇന്നും കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്നുവെങ്കിൽ സംശയമില്ല, ഒരു തലമുറയ്ക്കുമേൽ ആകാശവാണി എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു എന്നതിന്റെ നേർസാക്ഷ്യം തന്നെയാണത്. നിങ്ങളിൽ ചിലരെയെങ്കിലും ആ നല്ല ഓർമ്മകളിൽ കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഗാനശാഖയുടെ വിജയം തന്നെയാണ്. തന്റെ തൂലിക കൊണ്ട് ഒരു തലമുറയെ മുഴുവനായും സ്പർശിക്കാൻ കഴിവുള്ള, വരികളിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയും, കവിതകൾക്ക് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന തൊട്ടറിയാൻ തരത്തിലുള്ള ഈണം പകരുന്ന എം ജയചന്ദ്രനും ചേർന്നൊരുക്കിയ എത്രയെത്ര മനോഹരമായ ലളിതഗാനങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഒത്തിരി ലളിതഗാനങ്ങൾക്ക് ശബ്ദമാധുര്യം കൊണ്ട് ജീവൻ പകർന്ന ജി വേണുഗോപാൽ എന്ന ഗായകൻ അക്കാലത്ത് പാടിയ ലളിതഗാനങ്ങൾ എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ചെഞ്ചുരുട്ടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ലളിതഗാനത്തിന്റെ മനോഹാരിത എത്ര കേട്ടാലും മതിവരാത്തത് തന്നെയാണ്. കൈരളിയുടെ വനഭംഗിയും തീരഭംഗിയും വാനം കണ്ണാടി നോക്കുന്ന കായൽപ്പരപ്പിന്റെ അഴകും ഒരു മധുരസ്വരത്തിൽ അലിഞ്ഞെത്തുന്ന ഈ ഗാനം എത്ര ഹൃദ്യം!

ലളിതം മധുരം. ഒരു മയക്കത്തിൽ തന്റെ മാരനെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുന്ന പെൺകൊടി, നിദ്രയിൽ തന്നെ വാരിപ്പുണരുന്ന മണിമാരൻ, തനിക്കൊരു പുടവ തരുന്ന നായികയുടെ സങ്കല്പങ്ങൾ അത്രയും, തന്റെ തൂലികയിൽ വിരിയിച്ചെടുത്ത പൂവച്ചൽ ഖാദറിന്റെ രചനാവൈഭവം അവർണനീയം തന്നെ. എം ജി രാധാകൃഷ്ണന്റെ ഈണങ്ങളെല്ലാം ഓരോ ശ്രോതാവിനെയും തഴുകിയുണർത്താൻ കഴിവുള്ളത് തന്നെയായിരുന്നു. ലതാ രാജുവിന്റെ ലാളിത്യമാർന്ന ആലാപനം ഈ ഗാനത്തെ ഒന്നുകൂടി മനോഹരമാക്കി. ലളിതമായ, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വരികൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ നമ്മെ സഹായിച്ചിരിക്കാം. ആത്മാവിൽ തൊടുന്ന, സംഗീതത്തിൽ ചാലിച്ച ലളിത സുന്ദരവും ഭാവസാന്ദ്രവുമായ വരികൾ ആലാപന പൂർണ്ണതയോടെ തേൻ മധുരമുള്ള ശബ്ദത്തിൽ നമ്മുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ പകർന്നു കിട്ടുന്ന അനുഭൂതി അവാജ്യമാണ്. അത്തരത്തിലുള്ള ഒരു മനോഹര ഗാനമിതാ.

ലളിതം മധുരം. ആകാശവാണിയിലൂടെ ഒഴുകിവന്ന ലളിതഗാനങ്ങൾ ഇതൊരു ചരിത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ മധുരമുള്ളതും കൈപ്പേറിയതുമൊക്കെ കൂടിച്ചേർന്ന ഒരുപിടി ഓർമ്മകളാണ്. 1970s-ലും 90s-ലും ജീവിച്ചു വളർന്ന ഒരു സമൂഹത്തിന്റെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും സ്വഭാവങ്ങളെയും ഒരുപാട് സ്വാധീനിച്ച, നെഞ്ചോടടുക്കിപ്പിടിച്ച ഒരു വികാരമായിരുന്നു അതെ ആകാശവാണി ഒരു തലമുറയുടെ സ്പന്ദനം തന്നെയാണ്. രാധാകൃഷ്ണ പ്രണയം എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ്. എത്രയോ മനോഹര ഗാനങ്ങൾ ഈ പ്രണയത്തെക്കുറിച്ച് കവികൾ പാടിയിട്ടുണ്ടെങ്കിലും ഓരോന്നും അത്രമേൽ സുന്ദരം തന്നെയാണ്. വേണുവിലെ മധുരനാദം കേട്ട് ഉണരാത്ത രാധയെ ഉണർത്താൻ രാഖിലിയോട് പറഞ്ഞിട്ടും ഇതുവരെയും ഉണരാത്ത രാധയോടുള്ള പരിഭവം പൂവച്ചൽ ഖാദർ തന്റെ തോലിക കൊണ്ട് എത്ര മനോഹരമാക്കിയിരിക്കുന്നു. ജീവിതവർണ്ണങ്ങൾ വരികളിലൂടെ വരച്ചുകാട്ടിയ അതുല്യ പ്രതിഭ എത്ര മനോഹര വീഥിയിലൂടെയാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നല്ല പാട്ടുകളുടെ പൂക്കളം തീർത്ത് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുടെ മനം കുളിർപ്പിച്ച പ്രിയ കവി, മനസ്സിന് ഇമ്പമാകുന്ന വരികളിൽ ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് തുറക്കുന്ന വാക്കുകളുടെ തിരമാലകൾ, ഒരിക്കൽ കേട്ടവർക്ക് ആർക്കെങ്കിലും മറക്കാനാവുമോ? പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് തിരുവിഴ ശിവാനന്ദൻ ഈണം പകർന്ന് ജി വേണുഗോപാൽ ആലപിച്ച ഈ ലളിതഗാനം നമുക്കൊന്നുകൂടി കേൾക്കാം.

0: ലളിതം മധുരം. സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
1: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
0: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
1: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

0: സ്വരരാഗലയം. വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്രഗാനങ്ങൾ CS അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ.
1: സംഗീതം മനുഷ്യരെ പോലെ മൃഗങ്ങളെയും സ്വാധീനിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കമ്പത്തിനടുത്തുള്ള ഒരു തിയേറ്ററിൽ വൈദേഹി കാത്തിരുന്താൾ എന്ന സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടാനകളുടെ ഒരു കൂട്ടം അവിടേക്ക് വന്നുവത്രേ. രാസാത്തി എന്ന ഗാനം കേൾക്കുമ്പോൾ ആനകൾ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് തിയേറ്ററിനടുത്ത് ചെന്ന് നിൽക്കും. പാട്ട് തീരുന്നതുവരെ അവർ നിശ്ചലരായി നിന്ന ശേഷം തുടർന്ന് കാട്ടിലേക്ക് മടങ്ങുമായിരുന്നത്രേ. സിനിമ തിയേറ്ററിൽ നിന്ന് പോകും വരെ ഇത് തുടർന്നു. സംഗീതത്തിന് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്ന് എടുത്തു കാണിക്കാൻ ഈയൊരു സംഭവം മാത്രം പോരെ. 1984 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ വൈദേഹി കാതിരുന്തൽ എന്ന സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനമാണ് രാസാത്തി ഉന്നെ. ഇളയരാജയാണ് ഈ മനോഹര ഗാനം ചിട്ടപ്പെടുത്തിയത്. ഭാവഗായകൻ ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നാം

തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരന്റെ ഭാവനയിൽ പിറന്ന വിരഹദീപ്തിയുള്ള പ്രണയഗീതം, എം എസ് ബാബുരാജിന്റെ സംഗീത പാട്ടുചാർത്തി, എസ് ജാനകിയുടെ ആലാപന മാധുര്യത്തോടെ ശ്രോതാക്കൾ ആസ്വദിച്ച ആ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

1985 പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രമായ സിന്ധു ഭൈരവിയിലെ നാനൊരു സിന്ധ് എന്ന നിത്യഹരിതഗാനം ഇപ്പോഴത്തെ തലമുറയ്ക്കും ഏറെ പ്രിയതരമാണ്. കെ എസ് ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു എന്ന നിലയിൽ ഓർക്കപ്പെടുന്ന ഗാനം. ഇളയരാജയുടെ സംഗീതത്താൽ അനശ്വരമായ ആ ഗാനമിതാ.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഗായത്രി അശോകൻ പാടിയത്. വരികൾ അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ, ചിത്രം ബ്യൂട്ടിഫുൾ.

0: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 14,000 രൂപയ്ക്കും, പവന് 2,200 രൂപ കുറഞ്ഞ് 1,12,000 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.

0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ചിനം സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ട് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരമുള്ള
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴക്കൽപ്പം ശമനമുണ്ടെങ്കിലും ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഒഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
1: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റ്

മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും

0: ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MPമാർ, MLA മാർ, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നി ഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൗണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1-ാം റാങ്ക്. MSc SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1-ാം റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം

0: വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷിക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരിജെ നൈന സംസാരിക്കുന്നു.
3: പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായാണ് കേരളം കരുതപ്പെടുന്നത്. എന്നാൽ അതേസമയം ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളിയും കേരളം പലതവണ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജനസാന്ദ്രതയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധവും ഈ രോഗങ്ങളുടെ വ്യാപനത്തിന് ചിലപ്പോൾ അനുകൂല സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. കേരളത്തിൽ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാന ജന്തുജന്യ രോഗങ്ങളിലൊന്നാണ് എലിപ്പനി. പ്രത്യേകിച്ച് മഴക്കാലത്തും വെള്ളപ്പൊക്ക സാഹചര്യങ്ങളിലും രോഗബാധ വർദ്ധിക്കുന്നത് നാം കാണാറുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന കർഷകർ, തൊഴിലാളികൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പ് പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കാറുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരനുഭവം നിപ്പ വൈറസ് രോഗവ്യാപനമാണ്. അതുപോലെ തന്നെ പക്ഷിപ്പനിയുടെ സാഹചര്യങ്ങളിലും കേരളം നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അതിവേഗ നിയന്ത്രണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും നാം മുമ്പ് പല അവസരങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം ഒരു പൊതു സന്ദേശമുണ്ട്. ജന്തുജന്യ രോഗങ്ങളെ നേരിടാൻ ഒരു വകുപ്പിന്റെ പ്രവർത്തനം മാത്രം മതിയാകില്ല. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരാശയമാണ് ഏകാരോഗ്യ സമീപനം അഥവാ വൺ ഹെൽത്ത് അപ്രോച്ച്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്ന സമീപനമാണിത്. ഉദാഹരണത്തിന്, വനനശീകരണം മൂലം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധ്യത കൂടുന്നു. ഇതോടെ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിക്കുകയും പുതിയ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നു. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൊതുകുകൾ പോലുള്ള രോഗവാഹകരുടെ വ്യാപനത്തെ സ്വാധീനിക്കുകയും പുതിയ പ്രദേശങ്ങളിലേക്ക് രോഗങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകില്ല. ഈ കൂട്ടായ പ്രവർത്തന രീതിയെയാണ് ഏകാരോഗ്യ സമീപനമെന്ന് വിളിക്കുന്നത്. ഈ സമീപനത്തിന്റെ പ്രധാന ലക്ഷ്യം രോഗം വന്ന ശേഷം ചികിത്സ നൽകുക മാത്രമല്ല, രോഗമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അത് തടയുക എന്നതുകൂടിയാണ്. അതിനായി മനുഷ്യരിലെയും മൃഗങ്ങളിലെയും രോഗങ്ങൾ നിരീക്ഷിക്കുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, പരിസ്ഥിതി മാറ്റങ്ങൾ വിലയിരുത്തുക, വിവരങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിൽ പങ്കുവെക്കുക എന്നിവ വളരെ പ്രധാനമാണ്. കേരളത്തിന് ഈ രംഗത്ത് നിരവധി അനുഭവങ്ങൾ ഉണ്ടെന്ന് നാം നേരത്തെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ പേവിഷബാധ, പക്ഷിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ സമീപനം അനിവാര്യമാണ്. മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുക, രോഗലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയുക. ഇന്നത്തെ ലോകത്തിൽ മഹാമാരികൾ അതിർത്തികൾ മാനിക്കുന്നില്ല. ഒരു രാജ്യത്ത് ആരംഭിക്കുന്ന രോഗം വളരെ വേഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. അതാണ് ഏകാരോഗ്യ സമീപനത്തിന്റെ അടിസ്ഥാന സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മൃഗങ്ങളും ആരോഗ്യവാന്മാരായിരിക്കണം. മൃഗങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണമെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യകരമായിരിക്കണം. ഈ തിരിച്ചറിവിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയവും സമഗ്രവുമായ സമീപനമാണ് ഏകാരോഗ്യ സമീപനം. ജന്തു

രോഗങ്ങളെ പൂർണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. എന്നാൽ രോഗവ്യാപന ശൃംഖലയിലെ ഓരോ കണ്ണിയും തിരിച്ചറിഞ്ഞിടപെട്ടാൽ ഇവയുടെ വ്യാപനം ഗണ്യമായി കുറക്കാൻ സാധിക്കും. അതിനായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ഒരുപോലെ ജാഗ്രത ആവശ്യമാണ്. ആദ്യം ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട ചില ലളിതമായ മുൻകരുതലുകളെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വമാണ്. മൃഗങ്ങളെ സ്പർശിച്ചതിനു ശേഷമോ അവയുടെ വിസർജ്യങ്ങളുമായി സമ്പർക്കത്തിൽ വന്നതിനു ശേഷമോ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പല രോഗാണുക്കളും കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഒരു ശീലം തന്നെ നിരവധി രോഗങ്ങളെ തടയാൻ സഹായിക്കും. അതുപോലെ സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ്. മലിനമായ വെള്ളത്തിലൂടെ എലിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കണം. ഭക്ഷണ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. പാൽ, മാംസം, മത്സ്യം തുടങ്ങിയവ നന്നായി വേവിച്ചു മാത്രമേ കഴിക്കാവൂ. ശുദ്ധീകരിക്കാത്ത പാലും പാകം ചെയ്യാത്ത മാംസവും പല ജന്തുജന്യ രോഗങ്ങളുടെയും ഉറവിടമാകാം. രോഗബാധിതമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി അനാവശ്യ സമ്പർക്കം ഒഴിവാക്കണം. മൃഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ കയ്യുറ, മാസ്ക്, ബൂട്ട് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് രോഗബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. വളർത്തുമൃഗങ്ങളുള്ള കുടുംബങ്ങൾ അവയ്ക്ക് സമയബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും ആരോഗ്യ പരിശോധന നടത്തുകയും വേണം. പ്രത്യേകിച്ച് പേവിഷബാധ പോലുള്ള രോഗങ്ങൾ തടയുന്നതിൽ വാക്സിനേഷൻ നിർണായകമാണ്. ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വ്യക്തികളുടെ ശ്രമം മാത്രം മതിയാകില്ല. സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലും അനിവാര്യമാണ്. ആദ്യം തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കണം. മാലിന്യം കെട്ടിക്കിടക്കുന്നത് എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകും. അതിനാൽ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിർമാർജനം കാര്യക്ഷമമാക്കണം. കൊതുക്, ഈച്ച, എലി, ചെള്ള് തുടങ്ങിയ രോഗവാഹകരെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. ആവശ്യമായാൽ കീടനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. കന്നുകാലികൾക്കുള്ള വാക്സിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. മൃഗങ്ങളിലെ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ തടയാൻ കഴിഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള വ്യാപനവും കുറയ്ക്കാൻ കഴിയും. രോഗനിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അസാധാരണമായ രോഗലക്ഷണങ്ങൾ മൃഗങ്ങളിലോ മനുഷ്യരിലോ കണ്ടെത്തുമ്പോൾ അത് വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ പല വലിയ രോഗവ്യാപനങ്ങളെയും തുടക്കത്തിൽ തന്നെ തടയാൻ സഹായിക്കും. കർഷകർക്കും മൃഗസംരക്ഷകർക്കും പതിവായി പരിശീലനം നൽകേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും സുരക്ഷിതമായ മൃഗപരിപാലന രീതികളും അവരെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗവ്യാപനം കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം ഇടപെടാൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തണം. നിപ്പ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത്തരം സംഘങ്ങളുടെ പ്രാധാന്യം നാം കണ്ടതാണ്. പൊതുജന ബോധവൽക്കരണവും വളരെ പ്രധാനമാണ്. രോഗങ്ങൾ എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് ജനങ്ങളിലെത്തണം. ഭയവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കി ശാസ്ത്രീയമായ വിവരങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മൃഗസംരക്ഷകർ, കശാപ്പുശാല തൊഴിലാളികൾ, വനമേഖലയിൽ ജോലി ചെയ്യുന്നവർ, മൃഗഡോക്ടർമാർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ നടപടികളും പരിശീലനങ്ങളും നൽകണം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ്. സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് വ്യക്തിശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം നൽകണം. ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗനിരീക്ഷണത്തിനും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകണം. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാലിന്യ സംസ്കരണം, രോഗവാഹക നിയന്ത്രണം, ജനകീയ ക്യാമ്പയിനുകൾ എന്നിവ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിക്കുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മുൻകരുതലുകളും സമൂഹത്തിന്റെ ഉത്തരവാദിത്തപൂർണമായ ഇടപെടലുകളും ആരോഗ്യ സംവിധാനങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങളും ഒരുമിക്കുമ്പോഴാണ് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭാവി ഉറപ്പിക്കാൻ കഴിയുക.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9,00,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
1: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ US സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും US ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ US തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3

0: ിനെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1-ാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജപ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും 10 ലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷിമന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29th സൈനിക

0: ഉന്നതതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ, ഗാനമഞ്ചരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് സുവർണ കണ്ണൻ, തൈക്കാട്ടുശ്ശേരി. പദം ഞാറ്റുവേല. ഓരോ ഞാറ്റുവേലയും പ്രകൃതിയുടെ പ്രത്യേക സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയുടെ, മനുഷ്യൻ്റെയും ആത്മബന്ധത്തിൻ്റെ പ്രതീകമാണ് ഞാറ്റുവേല. ഞാറ്റുവേല എന്ന പദം ഉൾപ്പെടുത്തിയ ഗാനമഞ്ചരിയിലെ ആദ്യ ഗാനം കേൾക്കാം. ചിത്രപാടിയത് ONV യുടെ വരികൾക്ക് സംഗീതം MG രാധാകൃഷ്ണൻ. ചിത്രം മിഥുനം.

0: അനുജത്തി സുവർണക്കണ്ണന് വേണ്ടി ചേച്ചി ഒല്ലൂരിൽ നിന്നും ഉഷയാണ് ഗാനമഞ്ജരിയിലേക്ക് കത്തെഴുതിയത്. ആ കത്ത് നമുക്ക് വായിക്കാം. വളരെ ചെറുപ്പത്തിലെ ഞങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ കത്തെഴുതാൻ അവൾക്ക് സമയം കിട്ടാറില്ല, രണ്ട് മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനാൽ. രാവിലെ 8 മണിവരെയേ പരിപാടികൾ അവൾക്ക് കേൾക്കാൻ സാധിക്കൂ. തിരിച്ചു വരുന്നത് രാത്രി 9 മണിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സുവർണ ജോലിയിലായതിനാൽ ചേച്ചി ഉഷയെ നമുക്കൊന്ന് വിളിക്കാം. ഹലോ,
1: നമസ്കാരം ബിരുജ മാഡം.
0: നമസ്കാരം, ഉഷയാണോ?
1: അതെ.
0: സുവർണ തൈക്കാട്ടുശ്ശേരിയാണ് ശരിക്കും നമുക്ക് വിളിച്ച് സംസാരിക്കേണ്ടിയിരുന്നത്, പക്ഷെ അനുജത്തി തിരക്കായതിനാൽ നമുക്ക് ചേച്ചിയോട് സംസാരിക്കാം.
1: എന്റെ ഈ പദം തെരഞ്ഞെടുത്തതിന് ആകാശവാണിക്കും എല്ലാവർക്കും വളരെയധികം ആത്മാർത്ഥമായ സ്നേഹം.
0: തിരിച്ചതുപോലെയും അതേ സ്നേഹം ഞങ്ങൾ അങ്ങോട്ടും തരികയാണ് കേട്ടോ. കാരണം അത്രയേറെ മനോഹരമായ, അതും ഈ കാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പദം തന്നെ, അതും ഞാറ്റുവേല എന്ന പദം മറ്റു പദങ്ങളെ പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ പാട്ടുകളൊക്കെ കിട്ടാനായിട്ട്? ആ, അതെങ്ങനെയായിരുന്നു? ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത്രയധികം പാട്ടുകൾ, ഏകദേശം ഒരു 10-11 പാട്ടുകൾ ഞാറ്റുവേല ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ തിരഞ്ഞെടുത്തു?
1: തെരഞ്ഞെടുക്കാൻ കാരണമുണ്ട് മാഡം. ഈ വർഷകാലം ആവുമ്പോ എന്റെ അമ്മ വെച്ചിട്ടിപ്പോ June 5 ഒരു 13 വർഷമായിട്ടുണ്ട്. അപ്പൊ ഈ വർഷകാലൊക്കെ വരുമ്പോ അമ്മ ഈ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഓർമ്മപ്പെടുത്തും. ഈ ഞാറ്റുവേല കിട്ടും, മകയിലെ ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല, അന്ന് തങ്ങ, അന്ന് അതിനുള്ള കൃഷികൾ ഏതൊക്കെ നടാനുള്ള സമയമാണ്,
0: അതെ, ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയാണെങ്കിലോ ഒരു സമയം ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്.
1: അതെ, എല്ലാവർക്കും ഒന്നറിയാം, പക്ഷെ നമുക്കറിയില്ല. അപ്പൊ ഈ June 5 അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മൾക്ക് അപ്പൊ അതൊരു ഓർമ്മ മാത്രമായി. വർഷക്കാലം വരുമ്പോ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോ അന്ന് ഞാൻ വിചാരിച്ചു ഞാറ്റുവേല വെച്ചിട്ട് ഒരു പദം എഴുതിയാലോ. അങ്ങനെയാണ് ഞാറ്റുവേല വെച്ചപ്പോ അതെ. ഞാറ്റുവേല മാത്രല്ല, ആകാശവാണി ഞങ്ങളുടെ ഒക്കെ ജീവനാണ്. ഒരു പക്ഷേ എന്റെ അച്ഛനാണ് ഞങ്ങൾക്ക് ഇതിന് വഴികാട്ടി അയച്ചിട്ടുള്ളത്. അച്ഛൻ ഇപ്പോ സുഖമായിട്ട് സ്ട്രോക്ക് വന്നിട്ടാണ് അച്ഛൻ മരിച്ചിട്ടുള്ളത്. അവസാന അച്ഛൻ പറഞ്ഞത് തന്നെ ആകാശവാണിയിലെ വാർത്ത ആയി, എനിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി ലാസ്റ്റ് പറഞ്ഞിട്ട് ആ പറയിലും അച്ഛൻ തന്നെ വീഴലും കഴിഞ്ഞു. അതോടുകൂടി പിന്നെ സംസാരിച്ചിട്ടില്ല അച്ഛൻ. അങ്ങനെയാണ്. അപ്പൊ അത്ര ഞങ്ങൾ ചെറുപ്പത്തിലെ ഈ ആകാശവാണി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. റേഡിയോ ഞങ്ങൾക്ക് ജീവനാണ് എല്ലാവർക്കും. ഇപ്പോഴും എന്റെ വീട്ടിൽ തന്നെ 2 റേഡിയോ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ പുറത്ത് ഞാൻ വേറെ ഒരെണ്ണം റൂമിലുണ്ട്. അങ്ങനെ ഞങ്ങൾ കേൾക്കാം. അപ്പൊ ഈ പദങ്ങളൊക്കെ തെരഞ്ഞെടുക്കുമ്പോ പാട്ടുകളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള കാരണം എല്ലാ പാട്ടുകളും നമുക്ക് ബൈ ഹാർട്ടാണ് ശരിക്കും. അപ്പോ ഓരോ പദങ്ങൾ വരുമ്പോ ഞാൻ അതിന്റെ നോട്ട്ബുക്കുകളിൽ എഴുതി വെച്ചു ഓരോ പേജില്. അപ്പോ പാട്ട് വരുമ്പോ ഈ പാട്ടിലെ ആ പദം വരുന്നുണ്ടെങ്കിൽ ഉടനെ ഡെയിലെന്ന് എഴുതും.
0: ആകാശവാണിയിൽ കേട്ടതിന് ശേഷമാണ് അല്ലേ, ആകാശവാണിയിലൂടെ തന്നെയാണ് പാട്ടുകൾ തിരഞ്ഞെടുത്തത്?
1: അങ്ങനെ തന്നെയാണ്.
0: അതെ അല്ലെ, ഇന്ന് ഒരുപാട് മാധ്യമങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആകാശവാണിയിൽ തന്നെ പാട്ട് കേട്ട് തിരഞ്ഞെടുക്കാന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്.
1: അതാണ് ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ.
0: അത് അതാണ് ഏറ്റവും, അതായത് ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ആകാശവാണിയിലൂടെ തന്നെ കേട്ട പാട്ടുകൾ തന്നെയാണല്ലേ തെരഞ്ഞെടുത്തത്.
1: അത് ഞാനിവിടെ 2-3 ബുക്ക് എന്തെങ്കിലും ഉണ്ട്, എന്റെ ഇപ്പോഴും ഉണ്ട്, ഫ്രിഡ്ജിന്റെ മുകളിൽ 4 ബുക്ക് നോട്ട്ബുക്കാണ്. ഇതിൽ ഇതൊക്കെ നിറഞ്ഞു എഴുതിയപ്പോ ഓരോ പദങ്ങൾ എഴുതിയ ബുക്കുകളൊക്കെ അങ്ങനെ നീക്കി വെക്കും. ഞാൻ ആകാശവാണി ഗാനമഞ്ജരിയിലേക്ക് എത്ര എഴുതിയെന്നും എനിക്ക് കണക്കില്ല. ആകാശവാണിക്ക് അറിവ് ഉണ്ടായിരിക്കും തോന്നുന്നു എത്ര എഴുതിയിട്ടുണ്ടെന്ന്. അത്രമാത്രം എഴുതിയിട്ടുണ്ട് ഞാൻ. അതിലേക്ക്
0: ഈ കത്ത് എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ എപ്പോഴെങ്കിലും?
1: കത്ത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവാറെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാതിരിക്കുമ്പോ നമുക്ക് അതിനെ എഴുതാനുള്ള ഒരു മൂഡ് വേണം ഒന്നാമത്തേല്. പിന്നെ സമയം കിട്ടണം, കുട്ടികളെ ട്യൂഷൻ ഉണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോ കത്ത് എഴുതാനല്ല ബുദ്ധിമുട്ട്, പക്ഷെ ഇത് പോസ്റ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്.

0: എന്ത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും യാത്രാക്ലേശമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ആകാശവാണിയോടുള്ള സ്നേഹം ഇതിനൊക്കെ മറികടക്കും എന്നാണല്ലേ പറഞ്ഞു വരുന്നത്.
1: എന്നിട്ട് ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് സുവർണ്ണ കൊടുത്തയക്കാം ഞാൻ ബോക്സിൽ ഇട്ടോളോ എന്ന് പറഞ്ഞിട്ട്.
0: സുവർണയെ കുറിച്ച് പറയൂ, കാരണം സുവർണയ്ക്ക് വേണ്ടിയാണ് സുവർണയാണ് ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്.
1: ഇപ്പൊ ഒല്ലൂര് തന്നെ അവള് മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്, ഇന്നത്തെ സാറ്റർഡേ.
0: ഓ,
1: അപ്പൊ ജോലി ഒക്കെ രണ്ട് മെഡിക്കൽ ഷോപ്പിലുള്ള കാരണം
0: ഈ സമയത്ത് വിളിച്ച സംസാരിക്കാൻ സാധിക്കില്ല അല്ലേ. അതെ, അപ്പൊ അതെ, ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാല് ഇനി ഒരു അവസരത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇനി സുവർണയോട് സംസാരിക്കാൻ കഴിയും തന്നെ വിചാരിക്കാം. അതെ, ഈ ഞാറ്റുവേലയെ കുറിച്ചിട്ട് മറ്റെന്തെങ്കിലും ഓർമ്മയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഈ പാട്ട് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അമ്മ തന്നെയാണെന്ന് പറഞ്ഞു, അതല്ലാതെ വേറെന്തെങ്കിലും?
1: അമ്മ
0: തന്നെയാണ് അല്ലേ. അപ്പൊ അമ്മയോ ഓർത്തുകൊണ്ട് തന്നെ
1: ഇപ്പോഴും ഓർക്കണ, മഴ വരുമ്പോഴൊക്കെ ഓർക്കും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളല്ലേ അമ്മ എന്നുള്ളതൊരു മനസ്സിലൊരു വേദന പോലും ഉണ്ട് ഇപ്പോ.
0: അപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് കൂടെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അമ്മയെ ഓർത്തുകൊണ്ടൊക്കെ നമുക്ക് ഈ പാട്ടുകൾ കേൾക്കാം. മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ പരിപാടി കഴിയുമ്പോഴും ഒരുപാട് പേരുടെ മനസ്സിൽ നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന ഒരു ഗാനങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: മാഡത്തിനോട് വളരെ നന്ദി, ആകാശവാണിയോട് നന്ദി, അഞ്ജു മാഡം, റൂബി മാഡം, നിഷ മാഡം, ഇവരോടൊക്കെ അന്വേഷണം,
0: എല്ലാവരോടും അന്വേഷണം പറയാം.
1: കൊറേ നാളുകളായി നമ്മള് ഇവരൊക്കെ ബന്ധപ്പെട്ടിട്ട്, ഗാനം മഞ്ചിരാകുമ്പോഴാണ് അവരൊക്കെ ഒന്ന്
0: വിളിക്കാം,
1: അത് സാധിച്ചില്ലല്ലോ.
0: അതെ അതെ അതെ, ഇനി ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ സംസാരിക്കാൻ സാധിക്കട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. താങ്ക് യു. അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം, സംഗീതം രവീന്ദ്രൻ, വരികൾ മധു ആലപ്പുഴ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
4: വെള്ളി രാവിലെ 7:20
3: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: യേശുദാസും ലതികയും പാടിയത്. വരികൾ ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ചിലമ്പ്.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: നോമ്പു നോറ്റ് കാത്തിരിക്കാം നീ വരുവോളം, മൺകുടിലിൽ നീ വിളക്കായി, ഞാറ്റുവേല നാളിൽ ഞാറിടാൻ കൂടിടാം. ഡോക്ടർ രാജീവിൻ്റെ വരികൾക്ക് സംഗീതം ജോൺസൺ, ചിത്രപാടിയത് ചിത്രം ചുരം.

കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഒടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മിനുക്കൻ ഞാറ്റുവേല, വയലാറിൻ്റെ ഈ വരികൾക്ക് സംഗീതം ജി ദേവരാജൻ, യേശുദാസും ബി വസന്തയും പാടിയത്, ചിത്രം ജ്വാല.

ആറ്റിറമ്പിലൂടെ മന്ദം നടന്നടുക്കും ഞാറ്റുവേല പെൺകിടാവേ നീ ആരോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. സംഗീതം രഘുകുമാർ. യേശുദാസ് പാടിയത്. ചിത്രം മായാമയൂരം.

പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രയും മോഹൻലാലും പാടിയത്. ചിത്രം സ്ഫടികം.

ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി ഗാനമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് സുവർണ കണ്ണൻ തൈക്കാട്ടുശ്ശേരി. പദം ഞാറ്റുവേല. ഒരു രാവിലും മായാതെ, ഒരു നാളും തോരാതെ, ഒരു ഞാറ്റുവേല തൻ കുടവുമായി കൂടെ നീ പോരുമോ? റഫീഖ് അഹമ്മദിൻ്റെ വരികളാണ്. സംഗീതം ബെന്നറ്റ് വിഡ്രാക്. വിജയ് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഗദ്ദമ്മ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം ജി ദേവരാജൻ, യേശുദാസ് പാടിയത് ചിത്രം മുദ്രമോതിരം.

ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം എന്നും ഇപ്പോഴും.

0: കാലം എത്ര വളർന്നാലും പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓരോ ഞാറ്റുവേലയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ സമാപിക്കുകയാണ്. ഗാനമഞ്ജരിയിൽ ഞാറ്റുവേല എന്ന പദം തിരഞ്ഞെടുത്തത് സുവർണ കണ്ണൻ, തൈക്കാട്ടുശ്ശേരി. മറ്റൊരു ഗാനമഞ്ജരിയിൽ ഒത്തുചേരാം എന്ന പ്രതീക്ഷയിൽ ഇത്ര നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ, ലിനിജ നവനീത്. സാങ്കേതിക സഹായം പ്രീതി പി, ആൽബിൻ എന്നിവർ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: Good afternoon. This is Akashvani and I'm Saira Mujtaba with the midday news. The headlines. Reserve Bank of India simplifies rules for foreign portfolio investors in government securities to make investment in India

0: കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
1: ആൺകുട്ടികൾ കള്ളന്മാരാകുന്ന, പെൺകുട്ടികൾ വേശ്യകളാകുന്ന ഒരു നശിച്ച കാലത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് കൊലപാതകിയായി, സോണി എന്ന പെൺകുട്ടി വേശ്യയുമായി. രണ്ടുപേരും നിയമലംഘനം നടത്തിയത് സ്വാർത്ഥലാഭത്തിന് വേണ്ടിയായിരുന്നില്ല. ഒന്നല്ല രണ്ടുപേരെ നിക്കോവ് വെട്ടിവീഴ്ത്തിയത് ആ നശിച്ച കാലം മാറി പുതിയ പ്രഭാതം ഉദിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രഭാതവും സന്ധ്യയും അറിയാതെ മനപ്പീഡയിൽ മരണവക്തൃത്തോളം എത്തി രക്തം ചിന്തിയ റസ്കോൾനിക്കോവ്. അവസാനം അയാൾ ആശ്വാസം തേടിയെത്തുന്നത് തന്നെപ്പോലെ സ്വയം നശിക്കേണ്ടി വന്ന സോണിയയുടെ അടുത്ത്. ചെയ്തതെല്ലാം വിളിച്ചു പറയാനായി. നിക്കോവിന് മുൻപ് ഉന്നം തെറ്റി കൊല്ലേണ്ടി വന്ന രണ്ടാമത്തെ ആൾ ലിസവറ്റ സോണിയയുടെ ആത്മമിത്രമായിരുന്നുവെന്ന് അപ്രതീക്ഷിതമായാണ് അറിഞ്ഞത്. രഹസ്യങ്ങളുടെ ഹൃദയവാതിൽ തുറന്നും ചാരിയും അങ്ങനെ നിക്കോവ് സോണിയയ്ക്ക് മുന്നിൽ. നിക്കോവിൻ്റെ അനിയത്തിയെ തേടിയെത്തിയ സ്വിറ്റ് കെയ്ലോഗ് തൊട്ടടുത്ത മുറിയിൽ ചെവി വട്ടം പിടിച്ചിരിക്കുന്നത് അവരറിയുന്നില്ല.
2: ഇന്ന് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചു, എൻ്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
3: എന്തുകൊണ്ട്?
2: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
3: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
2: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല. ഒരേ ലക്ഷ്യമാണ് നമ്മുടേത്. സോണിയ, നീ എന്ത് പറഞ്ഞാലും മറ്റുള്ളവരാരും അത് മനസ്സിലാക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നത്.
3: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
2: നിനക്കത് പിന്നീട് മനസ്സിലാകും. നീയും അപ്രകാരം ചെയ്തവളല്ലേ? നീയും നിയമലംഘനം നടത്തി, നീയും പാപം ചെയ്തു, കരുണ കാണിച്ചു, നീ സ്വന്തം ജീവിതത്തിൽ കൈവച്ചു, ഒരു ജീവിതം നശിപ്പിച്ചു, സ്വന്തം ജീവിതം. എല്ലാം ഒന്നു തന്നെ.
3: എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
2: അറിവിന്റെയും ധാർമ്മികതയുടെയും ഭക്തിയുടെയും ലോകത്ത് ജീവിക്കേണ്ടവളായ നീ തെരുവിൽ ചെന്നെത്തി. ഈ നില തുടർന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എന്നെ പോലെ നിന്റെയും സമനില തെറ്റും. അതുകൊണ്ട് നമ്മൾ ഒരേ പാതയിലൂടെ ഒന്നിച്ചു പോകണം. നമുക്ക് പോകാം.
3: എന്തിനു വേണ്ടിയാണിതെല്ലാം?
2: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്.

0: ഒന്നിൽ നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും
1: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: സംഭവ്യമായ കാര്യങ്ങൾ. അവരാണെങ്കിൽ ഒരു ക്ഷയരോഗി. സമനില തെറ്റിയ അവരങ്ങ് പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താവും? ഓലങ്കിക്കൊന്നും സംഭവിക്കില്ലെന്നോ? കഷ്ടം.
1: ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല.
0: സംഭവിക്കില്ലെന്നോ? ഈ തെരുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെ യാചിക്കാൻ വിടുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? ഈ അമ്മമാർ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അതുപോലെയല്ല അവർ.
0: അത് നിന്റെ തോന്നലാണ്. നോക്ക് സോണിയ, കുട്ടികൾക്ക് ഇവിടെ കുട്ടികളായി ജീവിക്കാനാവില്ല. 7 വയസ്സാകുമ്പോഴേക്കും അവർ തിന്മ നിറഞ്ഞവരായി മാറുന്നു. ആൺകുട്ടികൾ കള്ളന്മാരാകുന്നു, പെൺകുട്ടികൾ വേശ്യകളായി മാറുന്നു.
1: ഒന്ന് നിർത്താമോ?
0: നിനക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ക്രിസ്തുദേവൻ നമ്മളോട് ആജ്ഞാപിക്കുന്നു. ഭാവിയിൽ മനുഷ്യകുലം നിലനിൽക്കേണ്ടത് അതിലൂടെയാണ്. പക്ഷേ
1: ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ലല്ലോ.
0: എന്താണ് ചെയ്യേണ്ടതെന്നോ? തകർക്കപ്പെടേണ്ടവയെല്ലാം തല്ലി തകർക്കുക എന്ന നീക്കുമായി. എന്നിട്ട് യാതനകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്താ, നിനക്ക് മനസ്സിലായില്ലേ? ആ, പിന്നീടത് നിനക്ക് മനസ്സിലാകും.
1: എപ്പോൾ? എപ്പോൾ എനിക്കത് മനസ്സിലാകും?
0: ഉടൻ, ഉടൻ തന്നെ. സ്വാതന്ത്ര്യവും അധികാരവും എല്ലാറ്റിനുമുപരി അധികാരം. വിറകൊള്ളുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, അധികാരം, അതാണ് ലക്ഷ്യം. അതോർക്കുക, അതാണ് എന്റെ വിടവാങ്ങൽ സന്ദേശം.
1: പതിതരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അധികാരം.
0: ഒരുപക്ഷേ സോണിയ, നീയുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം ഇത്. ഞാൻ നാളെ വരുന്നില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക. കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അഥവാ നാളെ ഞാൻ വരികയാണെങ്കിൽ ലിസബറ്റയെ കൊന്നതാരാണെന്ന് നിനക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു.
1: എന്ത്? നിങ്ങൾക്കറിയാമോ ആരാണ് അവളെ കൊന്നതെന്ന്?
0: എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറയാം.
1: ആരാണ്, ആരാണ് അവളെ കൊന്നത്? പറയൂ, പറയൂ നിക്കോ.
0: നിന്നോട്, നിന്നോട് മാത്രം ഞാനത് പറയാം. നിന്നെ ഞാൻ അതിനായി തിരഞ്ഞെടുത്തു. നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നോടത് പറയാൻ വേണ്ടി മാത്രം. ഇത് കേൾക്കാനായി നിന്നെ ഞാൻ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ലിസവെറ്റ ജീവിച്ചിരുന്നു. ഞാൻ ആ കാര്യം ആലോചിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ആ, എനിക്ക് നീ കൈ തരണ്ട, വിട തരൂ. നാളെ വരേക്കെങ്കിലും
1: ലിസവറ്റെ കൊന്നതാരാ? നിങ്ങളാണോ? അത് നിങ്ങളാണോ നിക്കോ? പറയൂ, ലിസവറ്റെ ആരാ കൊന്നത് നിക്കോ?

ഞാൻ സിഡ്രി ഗെയ്ലോ. ദൈവമാണ് എന്നെ ഈ മുറിയിൽ കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ

ഒഴിഞ്ഞു കിടക്കാനും ഞാനതിൽ വാടകയ്ക്ക് താമസിക്കാനും ഒരു കൊലപാതക രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നോ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. MS ഗോപാലകൃഷ്ണൻ വയലിൻ, TK മൂർത്തി മൃദംഗം. ആദ്യം ശ്രീ ഗണനാഥം, ഈശാമനോഹരി രാഗത്തിലുള്ള കൃതി, രൂപകതാളം.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ

സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ,

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
4: ശനി രാവിലെ 11:50.
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം. കൈതപ്പുരത്തിൻ്റെ വരികൾക്ക് സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം അമൃതം.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് സംഗീതം ദീപക് ദേവ്, പി ജയചന്ദ്രനും സുജാതയും പാടിയത്. ചിത്രം ക്രോണിക് ബാച്ചലർ.

രാജേഷ് വിജയ്, പ്രദീപ്, ജ്യോത്സ്ന എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം മോഹൻ സിത്താര. ചിത്രം സ്വപ്നകൂട്.

ഗിരീഷ് പതഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം സുരേഷ് പീറ്റേഴ്സ്, പാടിയത് അഫ്സൽ, സുനിത എന്നിവർ. ചിത്രം റൺവേ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 100. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഉദിത് നാരായൺ, അൽക്കയാഗ്നിക് എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ദിൽ ചഹതാ ഹേ.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കൈതപ്രം എഴുതി ഈണം പകർന്നത് അഗ്നിസാക്ഷി എന്ന ചിത്രത്തിൽ സുജാത പാടിയിരിക്കുന്നു.

ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
5: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ കേൾക്കാം സംസ്കൃത പരിപാടി.
1: എം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം ബൃഹദാരണ്യകോപനിഷത് ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ വി സുരേന്ദ്രൻ ഇടക്കിടത്ത്.
2: ആദരണീയ ശ്രോതാരഃ, അത്രാഹം ബൃഹദാരണ്യകോപനിഷതി അന്തർഭൂതാനാം പ്രസക്താനാം പ്രതിപാദ്യാംശാനാം ഏകം വിഹഗവീക്ഷണം അവതാരയിതും നിയുക്തോ ഭവാമി. അഷ്ടോത്തരശതാസു ഉപനിഷത്സു ബൃഹത്തമം ഭവതി ബൃഹദാരണ്യകം. ഷഡ്ഭിരധ്യായൈഃ വിഭക്ത സേയം അരണ്യേ അനൂച്യമാനത്വാത് ആരണ്യകം, ബൃഹത്വാത് പരിമാണവതോ ബൃഹദാരണ്യകം ഇതി ശാങ്കരഭാഷ്യ അസ്യാഹ സ്വരൂപം അവതാരിതം. അഖിലോപനിഷത് സാരസമുച്ചയത്വേനാപി ഉപനിഷദിയം ഗീയതേ. അസ്യാഹ ഏകൈകോപ്യധ്യായഃ ബ്രാഹ്മണാഖ്യൈഃ ഉപശീർഷകൈഃ വിഭക്തോ വിദൃശ്യതേ. പ്രഥമതഃ ദ്വാഭ്യാം ദ്വാഭ്യാം അധ്യായാഭ്യാം സങ്കലിതോയം ഗ്രന്ഥഃ മധുകാണ്ഡം മുനികാണ്ഡം ഖിലകാണ്ഡം ഇതി ത്രേധാ വിഭക്തം ച ഭവതി. മധുകാണ്ഡേ നിഗൂഢബ്രഹ്മതത്വം മധുസ്വരൂപാത്മകമിതി സ്പഷ്ടീകരോതി. മുനികാണ്ഡം യാജ്ഞവൽക്യ മുനേഹി അസാധാരണസ്യ ബൗദ്ധിക പ്രഭാവസ്യ അവതാരണേന വിശിഷ്യ ശ്രദ്ധേയം ഭവതി. ഖിലകാണ്ഡേ വിഭിന്നാനാം ലൗകികാനാമപി വിഷയാണാം സാത്വിക പശ്ചാത്തലേ അവതാരണം കൃതം വിദ്യതേ. അന്യാദൃശാനാം ബഹൂനാം ആശയാനാം അവതാരണം ചർച്ചാ ച അസ്യാഹ ഉപനിഷദഃ വൈശിഷ്ട്യം ഭവതി. മധുകാണ്ഡസ്ഥാഹ മുഖ്യാഹ ആശയാഹ ഏവം പ്രകാരാഹ ഭവന്തി. പ്രഥമതസ്താവത്

പ്രതീകാത്മകതയാ മൃത്യുസ്വരൂപം അവതാരിതം. സൃഷ്ടിസ്ഥിതി സംഹാരാണാം ഏകാധികാരി ഭവത്യത്ര മൃത്യുദേവഃ. മേധ്യാശ്വസൃഷ്ടിരപി മൃത്യുനാ കൃത ഇത്യത്ര പ്രസ്താവ്യതേ. അഖിലാണ്ട ബ്രഹ്മാണ്ടമത്ര മേധ്യാശ്വേ സങ്കലിതമപി ദൃശ്യതേ. മേധ്യാശ്വവർണനം കാവ്യാത്മകം പ്രതീകാത്മകം ച ഭവതി. സർവേ സൃഷ്ടയഃ അന്നാത്മനൈവ അത്ര കൽപ്പിതാഃ വർത്തന്തേ. മൃത്യുഃ സദാ ബഹ്വന്ന സൃഷ്ടികർമ്മണി വ്യാവൃതശ്ച കൽപ്പിതഃ. സൃഷ്ട്യാ സഹ അശനമപി തേന സ്വീകൃതം. യദ്യത് സൃഷ്ടം തത്തത് തേന അശിതം ച അഭവത്. അല്പകളേബരമേകം സൃഷ്ട്വ യദാ തം അത്തുമാരേഭി തദാ സഹ ഭാൺ ഇതി ശബ്ദമകരോത്. അനേനൈവ കാരണേന തസ്യ അശനാത് മൃത്യുഃ പ്രതിനിവൃത്തശ്ച. സഹ പ്രഥമജഃ അഭവത്. തസ്യ ശബ്ദഃ അപി പ്രഥമജത്വേന പരിഗണ്യതേ. ദ്വിതീയാദ് വൈ ഭയം സ്യാത് ഇത്യുക്തിഹി സന്ദർഭസ്യാസ്യ സൃഷ്ടിഹി ഭവതി. തദാനീം കോ ഭീതഃ ജാതഃ മൃത്യുർവാ പ്രഥമജോ വാ ഉദദ്വാവപി സംശയോത്ര സ്ഥിതഃ. അസദോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യുർമാ അമൃതംഗമയ ഇത് പ്രസിദ്ധ പങ്ക്തിരപി മധുകാണ്ഡ സംഭാവന ഏവ. അഹം ബ്രഹ്മാസ്മി ഇതി പ്രസിദ്ധം ഉപനിഷന്മഹാവാക്യമപി അത്രൈവ അന്തർഭവതി. മാനവാനാം മധ്യേ വർഗവർണാദി വിവേചനം അപ്രസക്തം അനാവശ്യകം ചെയ്തി അനേന മഹാവാക്യേന വ്യക്തീകരോതി. ജനിതക ശാസ്ത്രേണാപി തത്വമിതം സ്ഥാപിതം വർത്തതേ. സർവ ജീവരാശീനാം ഉദ്ഭവഃ സ്ഥിതിശ്ച അന്നമേവ ആശ്രയതഃ. ദേവാദയോപി മർത്യാഃ ഏവ. മർത്യാഃ അതിശയസൃഷ്ടയഃ ഭവന്തി. ധർമാത്പരം കിഞ്ചിദപി നാസ്തി. വിവേചനാ പരിത്യാഗേനൈവ ധർമ്മസാക്ഷാത്കാരോ സാധ്യഃ. സത്യം വൈ ധർമ്മഃ സത്യം വദന്തമാഹുഃ ധർമ്മം വദതീതി ഇത്യാദീനാം സൂക്തീനാം അവതാരണേനാപി ഗ്രന്ഥഭാഗോയം ശ്രദ്ധയോ ഭവതി. മാനവേഷു ദേവഗന്ധർവമാനുഷ അസുരഭേദഃ വിദ്യാർജനഭേദ ഏവ നതു ജന്മഭേദഃ ഇത്യത്ര സുഷ്ടു പ്രതിപാദ്യതേ. സപ്താന്ന തത്വമവതാര്യ തേഷാം മധ്യേ സ്തന്യം പരമപ്രധാനമിതി മധുകാണ്ഡേ വിശേഷേണ ഉദ്ഘോഷയതി. യോനിജസമൂഹാനാം കൃതേ പ്രജാപതിനാ കൽപ്പിതം അമൃതോപമം അന്നം ഭവതി സ്തന്യം. ബഹുവിധ അന്നോത്പാദനെ സർവേ ശ്രദ്ധാലവഃ ഭവിതവ്യാഃ ഇത്യപി പ്രകൃതിയസ്മിൻ ഉദ്ബോധനം കൃതം വിദ്യതേ. പരമാത്മനഃ തഥാ ദേവതാനാം കൃതേ സമർപ്യമാണം അന്നത്രയം ഭവതി മനോവാക് പ്രാണത്രയം. ദേവതാഭ്യഃ ഭൗതികപദാർത്ഥാനാം സമർപ്പണം സമീചീനമിതി എത്ര കുത്രാപി നോക്തം ദൃശ്യതേ ച. ദേവപിതൃമർത്യലോകാനാം വിജയഃ വിദ്യയൈവ സാധ്യഃ നതു സമ്പദ ഇത്യസ്യ തത്വസ്യ സ്ഥാപനാവസരേ ഉക്തം പ്രസിദ്ധം വാക്യം ഭവതി വിദ്യയാ ദേവലോകോ ജയ്യഃ ഇതി. ഇന്ദ്രിയപ്രഭാവാണാം അസ്തിത്വം പ്രാണമാശ്രിത്യൈവ തിഷ്ഠതീതി. പ്രാണനാശേ സർവമേവ നഷ്ടം ഭവിഷ്യതീതി. ജീവ്യപി വിനഷ്ടോ ഭവിഷ്യതീതി ചാത്ര ബഹുദൃഷ്ടാന്തൈഹി സ്ഥാപയതി. പ്രാണോ വാ അമൃതം പ്രാണീ വാ അമരഃ ഇതി ദ്വാഭ്യം വാക്യാഭ്യാം പ്രാണേനേവ അമരത്വം പ്രാപ്യതേ ഇത്യപി ദൃഷ്ടാന്തീകൃതം വർത്തത് ഭവതി. അജാതശത്രുനാമകസ്യ രാജ്ഞഃ ദൃപ്തബലാഗാഖ്യ അപരനാമധേയേന പ്രസിദ്ധസ്യ ദുരഭിമാനിനഃ ഗാർഗ്യസ്യ ച സംവാദം അപി ച ഗാർഗ്യപരാജയം അത്രസ്ഥം ശ്രദ്ധേയം കിഞ്ചിദാ ഉപാഖ്യാനം ഭവതി. മൈത്രേയീ യാജ്ഞവൽക്കയോ ആത്മീയസംവാദ അത്രസ്ഥ ശ്രദ്ധേയ അപര കശ്ചിത് വൃത്താന്ത. ആത്മാ സർവേഷാം ഭൂതാനാം മധു ഇതി മധുതത്വം സ്ഥാപയിത്വാ ബൃഹദാരണ്യക മധുകാണ്ഡം സമാപ്യതേ ച. മധുതത്വം ഗൃഹീതവാൻ മധ്വദഃ ഇതി പ്രഖ്യാപിതശ്ച ഭവതി. ദ്വിതീയേ മുനികാണ്ഡേ ജനകയാജ്ഞവൽക്യൗ നായകൗ ഭവതഃ. തയോഃ കോ അധിക പ്രാധാന്യമർഹതീതി വക്തും ന ശക്യതേ.

0: മിഥുനക്രമോ അവതാരിതഃ ഗർഭോത്പാദനാർത്ഥം മൈഥുനം തന്നിരാസാർത്ഥം മൈഥുനമിതി മൈഥുനദ്വൈവിധ്യമപ്യത്ര നിർദ്ദിഷ്ടം. ദശഗ്രാമ്യാണി ധാന്യാനി ഭവന്തി വ്രീഹി യവാ സ്ഥിലമാഷാഃ അണുപ്രിയംഗവോ ഗോധൂമാശ്ച മാസൂരാശ്ച ഖല്വാശ്ച ഖലകുലാശ്ച ഇതി തത്കാലീന കാർഷികവൃത്തൗ ദശധാന്യാനാം പ്രാധാന്യമപ്യത്ര സൂചിതം ദൃശ്യതേ. അനന്യസാധാരണയാ രീത്യ അവതാരിത വിപുലേയം ബൃഹദാരണ്യകോപനിഷത് ആധുനികേപി കാലേ പഠനാർഹാണാം ബഹൂനാം ആശയാനാം അവതാരണാത് വിശിഷ്യ ശ്രദ്ധേയാ ഭവതി. പിപഠിഷുഭി ശ്രദ്ധേയാനി ബഹൂന്യാശയാനി ഉപനിഷത് സാഹിത്യ അന്തർഭവതി ഇത്യനുസ്മാരയിതുമപി പ്രഭാഷകോയം ഇച്ഛതി. സർവേപ്യത്ര ശ്രദ്ധാലവഹ ഭവന്തു ഇത്യാശാസ്യേ. നമോസ്തു സർവേഭ്യഃ.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ ബൃഹദാരണ്യകോപനിഷത് ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ വി സുരേന്ദ്രൻ ഇടക്കിടത്ത്. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ജൂൺ 8 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15:45. പാട്ടുകളം കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി

0: പാട്ടുകളത്തിൽ ഇന്ന് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി. കൂടെ പങ്കെടുത്തവർ ശ്രീകുമാർ പേട്ട, രാജേന്ദ്രൻ കണ്ണമംഗലം, ശരത് കണ്ണമംഗലം, സുരേഷ് കുമാർ കണ്ണമംഗലം.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 40-നും മധ്യേ. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൌരന്മാർക്കുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ മുൻ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10-ന് രാവിലെ 10 മണിക്ക് അയ്യന്തോൾ കളക്ട്രേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-87-23-1702. നമ്പർ ആവർത്തിക്കാം, 04-87-23-1702. പുല്ലൂറ്റ് KKTM സർക്കാർ കോളേജിൽ ബോട്ടണി വിഷയത്തിൽ താൽക്കാലിക അതിഥി അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 12-ന് രാവിലെ 10:30 കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-80-28-221-3. നമ്പർ ആവർത്തിക്കാം, 04-80-28-221-3. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രി

0: അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതായി അറിയിച്ചിരിക്കുന്നു. ഈ മാസം 12 രാവിലെ 10 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. മാസശമ്പളം 44,100 രൂപ. വിശദവിവരങ്ങൾ അറിയുന്നതിന് KAU.IN അല്ലെങ്കിൽ KCAET.KAU.IN എന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0494268614. നമ്പർ ഒരിക്കൽ കൂടി 0494268614. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
3: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ദീൻദയാൽ അന്ത്യോദയ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യാവലോകനം, തുടർന്ന് നല്ല വാർത്ത. 6:50 വയലും വീടും, ഞണ്ടു വളർത്തൽ അറിയേണ്ടതെല്ലാം ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം പെയ്തൊഴിഞ്ഞ മാനം, രചന കാപ്പിൽ ഗോപിനാഥൻ, സംവിധാനം എൻ ശശികുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഗ്രാമോദയ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവം ഉയരുമ്പോൾ ചർച്ച അവസാന ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് സി ആർ രവി നമ്പ്യാർ, കുമരനെല്ലൂർ. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം ഭക്തിഗാനങ്ങൾ, കെസ്റ്ററും സംഘവും പാടിയത്, 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 അക്ഷര കേരളം പ്രകൃതിയാവബോധം, റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വി സി, അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ കേരളവർമ്മ കോളേജ് തൃശൂർ. റഫീഖ് അഹമ്മദിന്റെ പൊറുതി എന്ന കവിത ചൊല്ലുന്നത് ശാരിക എസ് തേറമ്പിൽ. വിതച്ചത് കൊയ്യുമ്പോൾ എന്ന കവിത എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീദേവി അമ്പലപുരം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം, 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 90 നിറവിൽ ആകാശവാണി, ജോമോൻ കുര്യൻ ഇന്ദുധർ എം കോലരി എന്നിവർ പങ്കെടുക്കുന്നു, 8:45 10:15 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ, സാദിർ എന്ന കഥ അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശന്നൂർ. വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഗായത്രി ആലപിക്കുന്ന ലളിതഗാനം. 10:00 ലളിത സംഗീത പാഠം. ഡോക്ടർ പി സിന്ധുമോളുടെ വരികൾ ഈണം നൽകി പഠിപ്പിക്കുന്നത് എ യു വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി, പങ്കെടുക്കുന്നത് രാജേശ്വരി ടീച്ചർ കൊടുങ്ങല്ലൂർ. 10:45 ഗസൽ.

പതിനൊന്ന് മണിക്ക് നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:30 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കേളികൊട്ട്, ടി ഷൺമുഖനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. പദം കുളിര്, തെരഞ്ഞെടുത്തത് സുബ്രഹ്മണ്യൻ വി ജി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. 3 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:30 നെടുമ്പള്ളി രാമമോഹന്റെ സംഗീത കച്ചേരി, തൃപ്പൂണിത്തുറ മഹേഷ് എസ് വയലിൻ, പൈപ്പിൻ സതീഷ് മൃദംഗം. 4:30 ലളിതഗാനങ്ങൾ. 5 മണിക്ക് ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളി സാദരം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:40 ആകാശവാണി ഗായക സംഘം പാടിയ ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8 മണിക്ക് നാട്ടുചിന്ത. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ടു പണ്ടു പണ്ട്. 9:30 അക്ഷര സൗരഭം. 11:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: കഥകൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
1: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് ഭാരത സർക്കാരിൻ്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം

0: ആയ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: multifaceted partnership that we have with Nepal.
1: Union Minister for Youth Affairs and Sports Mansukh Mandavia today said India's youth are the biggest strength of the country and will play a leading role in realizing the vision of Viksit Bharat by 2047. Addressing the youth for Viksit Bharat, My Bharat Youth Convention in New Delhi, the minister said My Bharat was created by Prime Minister Narendra Modi as a platform for youth to share their aspirations, ideas and volunteer spirit for nation building. Bahrain has said Iran launched ballistic missiles and drones towards it and Kuwait, adding that the projectiles were intercepted. The country's foreign ministry condemned the attacks and called on Iran to immediately halt strikes against its Gulf neighbors. Kuwait's foreign ministry described the attacks as a serious escalation and a blatant violation of the country's sovereignty. The statements were issued hours after the U.S. military announced it had intercepted Iranian ballistic missiles and drones targeting the Strait of Hormuz and Gulf Arab allies. In response, U.S. forces reportedly struck several Iranian coastal surveillance radar sites. In hockey, the Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing hosts Japan 4-1 in the final in Kakamigahara today. For India, Ashish Purthy starred with a hat-trick as skipper Ketan Kushwaha scored the other goal for the winners. Earlier, the Indian women's team clinched the bronze, beating South Korea 3-0. In cricket, India were 368 for 3 in their first innings against Afghanistan at stumps on day 1 in the one-off test match in New Chandigarh. Centuries from KL Rahul and captain Shubman Gill put India in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test 100. And with that we end this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണം ADM CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മഞ്ചേരിയും ലക്സോൺ ടാറ്റ മലപ്പുറവും ഹരിത കേരള മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിവിധ വകുപ്പ് ജീവനക്കാരും സീനിയർ ചേംബർ ലക്സോൺ ടാറ്റ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 627 ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ചതിന്റെ ഭാഗമായി 627 വൃക്ഷത്തെ നടുന്ന ഉദ്യമത്തിന്റെ തുടക്കമാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പൂക്കോട്ടൂർ PKM IC സ്കൂൾ പരിസരത്ത് വൃക്ഷത്തെ നട്ടുകൊണ്ട് നിർവഹിച്ചു. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ കോടാലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പയത്തൊടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന് ജില്ലാതല ഉദ്ഘാടനം പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലിപ്പറ്റ ജമീല നിർവഹിച്ചു. ജില്ലയിലെ അക്ഷയ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ജില്ലാ പഞ്ചായത്തും അക്ഷയ ജില്ലാ ഓഫീസും സംയുക്തമായി ഭാവിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ യൂസറ മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിന് അസിസ്റ്റന്റ് പ്രോജക്ട് കോർഡിനേറ്റർ TS അനീഷ് കുമാർ നേതൃത്വം നൽകി. ഭാരത സെൻസസ് 2027 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിൽ ചാർജ് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെൻസസ് നടപടികൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങളും സാങ്കേതിക പരിശീലനവുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനങ്ങൾ നൽകുന്നത്. ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പ്രവേശനോത്സവ പരിപാടികളിൽ പങ്കെടുത്തത്. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസലു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ CISF ദേശീയ

0: ദുരന്ത നിവാരണ സേന, എയർപോർട്ട് അതോറിറ്റി, എയർപോർട്ട് ഫയർ വിംഗ് എന്നിവ സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രകൃതി അനുബന്ധ ദുരന്തങ്ങളുടെയും മറ്റും തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് മോക് ഡ്രിൽ ഒരുക്കിയത്. മോക് ഡ്രിൽ ആംബുലൻസ്, CISF, NDRF, എയർപോർട്ട് അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ മോക് ഡ്രിലിന്റെ ഭാഗമായി. CISF കരിപ്പൂർ കമാൻഡന്റ് ജിതേന്ദ്ര സിംഗ് രാത്തോർ, എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ്, NDRF പ്രതിനിധി CM സുജിത് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മോക് ഡ്രിൽ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശം ജില്ലയിൽ അലയൊലി തീർക്കുകയാണ്. എങ്ങും ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ബോർഡുകളും ബാനറുകളും ഉയർന്നു തുടങ്ങി. കാൽപ്പന്ത് ആവേശത്തെ വാനോളമുയർത്തി ബണ്ടൂരിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അർജന്റീന ബ്രസീൽ പോരാട്ടം സംഘടിപ്പിച്ചു. പ്രായ വ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിറങ്ങിയ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ജേതാക്കളായി. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീൽ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തിന്റെ അതിർവരമ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് ബണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തിലേക്ക് കാൽപന്തുമായി ഇറങ്ങിയത്. CDS പ്രസിഡന്റ് M അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിന്റെ വരവറിയിക്കാൻ ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ലെന്ന് കളി കാണാനെത്തിയവർ അഭിപ്രായപ്പെട്ടു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? ഉത്തരം: തഹ്സിൻ മുഹമ്മദ് ജംഷിദ്. 2026 June 11 മുതൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറുന്നു. മലയാളിയായ തഹ്സിൻ മുഹമ്മദ് ജംഷിദ് ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? തഹ്സിൻ മുഹമ്മദ് ജംഷിദ്. 2026 June 11 മുതൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറുന്നു. മലയാളിയായ തഹ്സിൻ മുഹമ്മദ് ജംഷിദ് ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. ഇനി ഇന്നത്തെ ചിന്താവിഷയം: വിജയം അന്തിമമല്ല, പരാജയം മാരകവുമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. വിൻസ്റ്റൺ ചർച്ചിൽ. വിജയം അന്തിമമല്ല, പരാജയം മാരകവുമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. വിൻസ്റ്റൺ ചർച്ചിൽ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.
3: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
3: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
3: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
4: വിദ്യാഭ്യാസ രംഗം.
3: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
4: വിദ്യാഭ്യാസ രംഗം.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി.

0: രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: विश्वस्य द्रुततमां वर्धमानां प्रमुखार्थव्यवस्थानां मध्ये विशिष्टं स्थानं धारयति। साम्प्रतं बहवः देशाः आर्थिक अनिश्चिततां सम्मुखीकुर्वन्तः सन्ति। गत प्रवर्तमान वित्तवर्षयोः मध्ये 7.7% सकल गृह्योत्पादन वृद्धेः उल्लेखं कुर्वन् श्री सिंहः अवदत् यत् एषा उपलब्धिः भारतीय अर्थव्यवस्थायाः दृढताम् अथ च अन्तर्निहितं सामर्थ्यं प्रदर्शयति। हॉकीति क्रीडायां भारतीय पुरुषदलेन अद्य काकामी गाहारा नगरे आयोजिते निर्णायक स्पर्धायां आतिथेयं जापान दलं 4-1 इत्यंकैः पराजित्य तृतीयं वारं एशिया कप अंडर 18 विजितम्। तत्रैव भारतीय महिला दलेनापि दक्षिण कोरिया दलं 3-0 इत्यंकैः पराजित्य कांस्य पदकं विजितम्। भारतीय क्रिकेट नियंत्रण मण्डलेन BCCI इत्यनेन अद्य इंग्लैंड आयरलैंड देशयोः क्रीडा यात्रायै 16 सदस्यानां 20-20 अन्ताराष्ट्रिय दलस्य घोषणा कृता। सूर्यकुमार यादवस्य स्थाने श्रेयस अय्यरः भारतस्य नूतन T20 दलस्य नायकत्वेन नियुक्तः, अपि च तिलक वर्मा उपनायक रूपेण नामांकितः अस्ति। BCCI इत्यनेन प्रथमं वारं वैभव सूर्यवंशी इत्यमुम् अपि दले समाविष्टम्, येन गत IPL सत्रे सर्वाधिक धावनांकाः समर्जिताः। प्रिंस यादवोपि दले सम्मिलितः अस्ति। अद्य मुंबई नगरस्य BCCI मुख्यालये आयरलैंड इंग्लैंड देशयोः यात्रायै जापान देशे एशियन गेम्स क्रीडायाः कृते तथा च भारत अदलस्य श्रीलंका प्रवासस्य बहुदिवसीय क्रीडायाः कृते दलस्य निर्णायार्थं एषा सभा आयोजिता इति वार्ता।
1: आकाशवाणी ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി K. M. ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധരൻ.

0: രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1st കളി നിർത്തുമ്പോൾ ഇന്ത്യ 1st മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം.

ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ രണ്ടു വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൈവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു. സിപിഎം നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ

0: അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും. ഭരണപ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സോഫിയ ഡാനിയൽ. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ധവളപത്രം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം വ്യാഴാഴ്ചയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ വച്ചത്. സംസ്ഥാനത്തിന്റെ ധനാരോഗ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു. റവന്യൂ വരവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റുമായി ചെലവഴിക്കുമ്പോൾ മൂലധന ചെലവ് 1.3% മാത്രമാണെന്നാണ് ധവളപത്രത്തിലുള്ളത്. പലിശ അടവുകൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 20.9% മാറ്റിവയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കം 48,733 കോടി കുടിശികയുണ്ട്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിൽ എത്തിയതെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% ദേശീയ ശരാശരിയേക്കാൾ 7% കൂടുതലുമാണ് സംസ്ഥാനത്തിന്റെ കടം. ശമ്പളത്തിനായി 39,904 കോടി, പെൻഷനുവേണ്ടി 27,855 കോടിയും പ്രതിവർഷം മാറ്റിവയ്ക്കുമ്പോൾ പലിശ അടവിന് മാത്രമായി 29,138 കോടി മാറ്റിവയ്ക്കണം. ഇവയെല്ലാം കൂടി 96,927 കോടിയാണ് ഒരു വർഷം നിർബന്ധിത ചെലവ്. വികസന ചെലവുകളായ വിദ്യാലയങ്ങൾ, ആശുപത്രി, ഉൽപാദനക്ഷമമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി 1.3% മാത്രമാണ് മാറ്റിവയ്ക്കുന്നത്. കടമെടുക്കുന്ന പണം മൂലധന വികസനത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും വായ്പയെടുത്ത് ദൈനംദിന ചെലവുകൾ നടത്തുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് പൂർണമായും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ 7-8% വരെ പലിശ നിരക്കിൽ വായ്പ എടുത്തപ്പോൾ കിഫ്ബി 9-9.56% വരെയുള്ള ഉയർന്ന പലിശ നിരക്കിലാണ് വായ്പകൾ സ്വീകരിച്ചതെന്നും ധവളപത്രം സൂചിപ്പിക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 48,733 കോടി രൂപയുടെ കുടിശിക ബാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5 കൊണ്ട് ഇരട്ടി നഷ്ടത്തിലായി. KCB, KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 72,851.2 കോടിയായി. സാമൂഹ്യ സേവനങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിതരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന വിഹിതം 53.78% നിന്നും 30.68% വെട്ടിക്കുറച്ചു. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും

അനുമതി നൽകണം. ചൈന മാതൃകയിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വരുമാനങ്ങളും വായ്പകളും വായ്പാ തിരിച്ചടവുകളും ചേർത്ത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കണം. കിഫ്ബി നിലനിർത്തണോ എന്ന് ആലോചിക്കണം. KCBയിൽ പ്രൊഫഷണലായ ചെയർമാൻമാരെ 5 വർഷത്തേക്ക് നിയമിക്കണം. പെൻഷൻ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകണം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ആശയവിനിമയം ദൃഢമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കിഫ്ബി വരുമാനമില്ലാത്ത സമാന്തര സർക്കാരാണെന്നും സർക്കാരിന് 56,000 കോടിയുടെ സംയുക്ത ബാധ്യതയുണ്ടെന്നും പദ്ധതി വിഹിതത്തിലും ക്രമക്കേടുണ്ടെന്നുമുള്ള രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി അനുമതി നൽകിയ പദ്ധതികൾക്കായി 35,000 കോടി കണ്ടെത്തണം. ഇതുകൂടിയായതോടെ കിഫ്ബിയിൽ സർക്കാരിന്റെ ബാധ്യത 56,000 കോടിയാകും. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നിലവിലില്ല. CAGയുടെ ഓഡിറ്റ് പരിധിക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടിയാണ്. ഇതിൽ 26,497 കോടി സർക്കാർ വിഹിതമാണ്. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റ് വരുമാന മാർഗങ്ങളിലൂടെ 1,920 കോടി രൂപയും ലഭിച്ചു. ബദൽ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തിന് ഫണ്ടുകളൊന്നും സമാഹരിക്കാനായില്ല. കിഫ്ബി പ്രതിവർഷം നൽകുന്ന 2.17 കോടിയുടെ കമ്മിറ്റ്മെന്റ് ചാർജ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതിനാൽ കിഫ്ബിയെ ധനകാര്യ വകുപ്പിന്റെയും ബജറ്റിന്റെയും കീഴിൽ കൊണ്ടുവന്ന് CAGയെ ഉപയോഗിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്തണമെന്ന് ധവളപത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് പ്രതിപക്ഷത്തു നിന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എതിർപ്പ് ഉന്നയിച്ചു. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ധവളപത്രത്തിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി K. മുരളീധരനും മുഖ്യമന്ത്രി V. D. സതീശനും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം പ്രതിപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്നാണ് മുഖ്യമന്ത്രി V. D. സതീശൻ മറുപടിയിൽ പറഞ്ഞത്. കൂടാതെ BJP ജയിച്ച കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് കണക്ക് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടിയും നൽകി. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെയാണ് 3-ാം തീയതി സഭ ആരംഭിച്ചത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ വാക്കൌട്ട് നടത്തി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലം മാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും ന്യായം അനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പരത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയതായിരുന്നു മറ്റൊരു പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ സംഘടിപ്പിക്കും. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസെപ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിയമസഭയിൽ.

0: നടപടികളുടെ വാരാന്താവലോകനം. ആകാശവാണി തൃശൂർ.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം,

0: ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
0: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ് കേൾക്കാം. വയലും വീടും.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം, എന്തായാലും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകരുത് എന്ന് മാത്രം. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഞണ്ട് കൃഷിയെക്കുറിച്ചാണ്. തുടർന്ന് ഒരു ഗാനം, നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ കേൾക്കാം. അതിനു മുൻപായി എല്ലാ ദിവസത്തെയും പോലെ തന്നെ ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. മത്സ്യാഹാരം ഒരു പ്രധാന ഇനമായതിനാൽ മത്സ്യകൃഷി ഒരു വരുമാന സ്രോതസ്സായി മാറുന്നു. പോഷക സമൃദ്ധമായ മാംസ്യമടങ്ങിയിട്ടുള്ള മത്സ്യം ജലകൃഷിയിലൂടെ ധാരാളം ലഭ്യമാകുന്നതിലൂടെ പോഷക സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും കൈവരിക്കാനും ആകും. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലും ജലാശയങ്ങളിലും വീട്ടുവളപ്പിലെ ചെറുകുളങ്ങളിലുമെല്ലാം പരമ്പരാഗത രീതിയിലും അതോടൊപ്പം തന്നെ അത്യാധുനിക രീതിയിലും ഇപ്പോൾ മത്സ്യകൃഷി ചെയ്തു വരുന്നു. ഇത്തരം മുന്നേറ്റങ്ങൾക്കിടയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഞണ്ട് വളർത്തൽ. വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ ഉപഭോഗം വർദ്ധിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിലും ധാരാളം വർധനയുണ്ടായി. ഈ വിപണന സാധ്യതയാണ് ഞണ്ട് കൃഷി കൂടുതൽ സജീവമാക്കാൻ കാരണമായത്. ഞണ്ട് വളർത്തൽ ആദായകരമാക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി എ വികാസ്.
3: സില്ല സെറേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഞണ്ട് അറിയപ്പെടുന്നത്. ഇതിനെ കായൽ ഞണ്ട് എന്നും പച്ച ഞണ്ട്, അങ്ങനെ മഡ് അങ്ങനെ പല പേരിലും നമ്മുടെ നാട്ടിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ഞണ്ട് കണ്ടുവരുന്നത് ആഴം കുറഞ്ഞ കായൽ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ പൊക്കാളി പാടങ്ങളിലോ അല്ലെങ്കിൽ കണ്ടല് നിറഞ്ഞ കായലുമായി ബന്ധപ്പെട്ട ചെറിയ തോടുകൾ, അങ്ങനെ ഒരു ജലാശയങ്ങളിൽ, അതുകൂടാതെ കടലും ശുദ്ധജലവും ചേരുന്ന പല അഴിമുഖങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഞണ്ട് സാധാരണ ഇതിൽ കണ്ടുവരിക. ഇതിൻ്റെ പ്രജനനം എന്ന് പറയുന്നത് കൂടുതലും കടലിലോ അല്ലെങ്കിൽ ഉപ്പുജലം കൂടിയ സ്ഥലങ്ങളിലാണ് നടക്കുക. അതിനുശേഷം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഓരുജലത്തിലേക്ക് വരികയും അവിടെ വളർന്ന് വലുതായി തള്ള, അതായത് വലിയ മുട്ടയിടാൻ പ്രാഗത്തിലുള്ള ഞണ്ടായി മാറുകയും പിന്നെ വീണ്ടും കടലിലേക്ക് പോവുകയും, അങ്ങനെയാണ് അതിൻ്റെ ഒരു ജീവിത ചക്രം തന്നെ നടക്കുന്നത്.
2: ഞണ്ടുകളുടെ ശരീരഘടനയിലും പ്രത്യേകതകൾ ഏറെയുണ്ട്. ആൺ ഞണ്ടുകൾക്കും പെൺ ഞണ്ടുകൾക്കും

0: പ്രത്യേക ശാരീരിക പ്രകൃതമാണുള്ളത്.
1: ഞണ്ടുകൾ രണ്ട് തരത്തിൽ തന്നെയുണ്ട്, ആണ് ഞണ്ടുകളും പെൺ ഞണ്ടുകളും ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ആൺ ഞണ്ടുകൾ, ഞണ്ടിനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള കളറിലുള്ള ഒരു പരന്ന ഭാഗമാണ് കാണുക. അതിനകത്ത് തന്നെ ത്രികോണാകൃതിയിലുള്ള ഒരു അടപ്പ് പോലെ കാണാം. അത് വീതി കുറഞ്ഞ ഒരു ത്രികോണം പോലെയുള്ള ഒരു ഭാഗമാണെങ്കിൽ അത് ആൺ ഞണ്ടും, അത് വീതി കൂടിയ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊക്കെയാണ് അതിൻ്റെ പുറം ഏറ്റവും അടിഭാഗത്തുള്ള ആ അടപ്പ് എന്നുണ്ടെങ്കിൽ അത് പെൺ ഞണ്ടും ആയിരിക്കും. ഇതിൽ പെൺ ഞണ്ടുകൾ മുട്ടയിടുന്ന സമയമാകുമ്പോൾ അടപ്പ് ഭാഗമുള്ള ഭാഗം തുറന്നു വന്ന് അതിനകത്ത് നിറയെ മുട്ട ഇങ്ങനെ ഒട്ടി നിറഞ്ഞ് മുട്ടയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം പ്രധാനമായിട്ടുള്ളത്.
0: ഇനി നമുക്ക് ഞണ്ടുകളുടെ ആഹാര രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
1: ഇതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റു ജീവികളെ, അതായത് കാർണിവോറസ് എന്ന് പറയും നമ്മള്, മറ്റ് ജീവജാലങ്ങളെ കഴിച്ചാണ് അത് ജീവിക്കുന്നത്. കൂടുതലായിട്ടും ഈ കക്ക, ഞൗണിക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ അങ്ങനെയുള്ള ബൈവാലു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ക്രാബുകൾ, ഞണ്ടിന്റെ ചെറിയ സാധനങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മീനിന്റെ പോലെ ചത്താവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള മണ്ണിലുള്ള ജീവനുള്ള സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് കൂടുതലായിട്ട് അത് കഴിക്കുക. അതാണ് അതിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
0: ഞണ്ടുകളുടെ വളർച്ചാ കാലഘട്ടത്തിലും നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്താണെന്ന് നോക്കാം.
1: കട്ടിയായിട്ടുള്ള ഷെല്ലുള്ള ജീവിയാണല്ലോ ഈ ഞണ്ട് വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഇത് വളരുന്നത്? എന്തായാലും ഇത്രയും വലിയ ശക്തമായിട്ടുള്ള പുറന്തോട് വലുതാവില്ല, കാരണം അതൊരു ഫിക്സഡ് സാധനമാണ്, അതിനകത്താണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ നോർമൽ പോലെയുള്ള വളർച്ചയല്ല. ഈ കട്ടിയായിട്ടുള്ള പുറന്തോടുകൾ അങ്ങോട്ട് പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയൊരു പുറന്തോട് വരും. അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ മോൾട്ടിംഗ് എന്ന് പറയുക. നിലവിലുള്ള അതിന്റെ ഷെല്ല് പൊളിച്ച് കളഞ്ഞ് പുതിയ ഷെല്ല് വരികയാണ്. അപ്പൊ നിലവിലുള്ള ഷെല്ല് പൊളിച്ച് കഴിയുമ്പോൾ അതിന് സോഫ്റ്റ് ആയിരിക്കും, അതിന്റെ പുറംഭാഗം എല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് ഇതിനൊരു വളർച്ച വരും. അപ്പൊ കുറച്ച് വലിപ്പം വെച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ഭാഗം കട്ടിയാവുകയാണ് ചെയ്യുന്നത്, വീണ്ടും അത് ഹാർഡായി മാറും. ഈ ഇതാണ് മോൾട്ടിംഗ് ആൻഡ് ഹാർഡനിങ്. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള ഈ ഷെല്ലുള്ള ജീവികളൊക്കെ പ്രധാനമായിട്ടും വളരുക. അപ്പൊ ഇതിൽ തന്നെ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ശരീരത്തിൽ ഒരുപാട് കാൽഷ്യം, മിനറൽസും അതുപോലെയുള്ള നിരവധി ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ ഷെല്ല് പൊഴിച്ച് കളയുമ്പോൾ അത്ര കാലം അത് ജീവിച്ച, അല്ലെങ്കിൽ അത്ര കാലം കൊണ്ട് അത് കഴിച്ച് സ്വരൂപിച്ച അതിന്റെ പോഷകങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് പുറത്തു പോവാണ് ചെയ്യുക. അപ്പൊ അതിന് പ്രകൃതിയെ തന്നെ ചില കഴിവുകളുണ്ട്. ഈ ഷെല്ല് പൊഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഷെല്ലിനകത്തുള്ള പല മിനറൽസും കാൽഷ്യവും എല്ലാം ഇതിന്റെ ശരീരത്തിലേക്ക് അത് റീ അബ്സോർബ് ചെയ്യും. അതിന് റീ അബ്സോർപ്ഷൻ എന്ന് പറയാം. അതായത് പരിപൂർണമായിട്ട് നഷ്ടപ്പെടുകയായിരുന്നു. പ്രകൃതിയിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണത്. അത് എന്റെ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് ആ സമയത്ത് ഈ ഞണ്ട് ഇത്ര ശക്തിയായ ഞണ്ടിനെ തൊട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും, വാട്ടർ ക്രാബ് എന്ന് പറയാം അങ്ങനെയുള്ള സമയത്തുള്ള ഞണ്ടിനെ. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഈ ഷെല്ലിലുണ്ടായിരുന്ന പല കാൽഷ്യം മിനറൽസ് പോലുള്ള പല ഘടകങ്ങളും ഇതിന്റെ ഷെല്ലിൽ, ഇതിന്റെ വാട്ടർ ക്രാബിലേക്ക് ഇത് അബ്സോർബ് ചെയ്ത് വെക്കും. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ ഷെല്ല് വളരുമ്പോൾ അതിന് അബ്സോർബ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസിനെ ഉപയോഗപ്പെടുത്തുക. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സയൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞ സമയത്ത് ക്രാബിനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവില്ല, കാരണം അതിനകത്ത് കൂടുതൽ തരത്തിലുള്ള മിനറൽസ് ഉണ്ട്, അതപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ വാട്ടർ ക്രാബ് കഴിക്കുമ്പോൾ പലർക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സാധാരണ ക്രാബിന് പ്രൊട്ടക്റ്റീവ് ലെയറാണ്, അതിന് പ്രൊട്ടക്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് വളരാൻ വേണ്ടിയിട്ട് മോൾട്ട് ചെയ്യും. മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ആ 3000 രൂപ കിട്ടുന്ന ക്രാബ് ഒരു ദിവസം മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില നേരെ 300 രൂപയായിട്ട് കുറയും, കാരണം മോൾട്ട് ചെയ്ത ക്രാബിന് വിലയില്ല. അതൊരു 15 ദിവസം കൊണ്ട് ഹാർഡായി കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാർക്കറ്റ് ഡിമാൻഡ് വരും. 350 രൂപയിൽ നിന്ന് വീണ്ടും 3000 രൂപയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാതുള്ള ഒരു കഴിവാണ് അതിന്. മോൾട്ടിങ്ങിലൂടെ ഇതുപോലെ ഷെല്ലുള്ള ജീവികൾ വളരാൻ വേണ്ടി മോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ ക്രാബ് എന്ന് പറയാം, അത് മൂവ് ചെയ്യില്ല, ഒരു സ്ഥലത്ത് തന്നെ പതിങ്ങിയിരിക്കും. ആ സമയത്ത് അതിനെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. പിന്നീടാണ് വീണ്ടും ഹാർഡായിട്ട് വരിക. പിന്നെ ഇതിന്റെ വളർച്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ സാധാരണ ഇതിൽ ചെറിയ ക്രാബിൽ ബ്രീഡ് ചെയ്ത് ഹാച്ചറികളിലുള്ള ടെക്നോളജി വഴി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കേന്ദ്ര ഊർജ്ജല മത്സ്യ ഗവേഷണ സ്ഥാപനം ഉണ്ട് ചെന്നൈയിൽ, സിബ എന്ന് പറയും. പിന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ തമിഴ്നാട്ടിലുള്ളത്. ഇവര് ഈ രണ്ട് സ്ഥാപനങ്ങളും ഇതിന്റെ ബ്രീഡിംഗ് എല്ലാം കണ്ടുപിടിക്കുകയും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷെ കൃഷിക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് കുറച്ചുകൂടി വലുതാക്കും നമ്മൾ. ഒന്നില്ലെങ്കിൽ ഹാപ്പാനെറ്റുകളിലുള്ള സാധനങ്ങൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുളങ്ങളിൽ ഇട്ടിട്ടോ ഒരു തീപ്പെട്ടിയിലെ മാച്ച് ബോക്സ് സൈസ് എന്ന് പറയും, തീപ്പെട്ടിയിലെ വലുപ്പമാക്കണവരെ വലുതാക്കും. അങ്ങനെ അതിന് ചിലപ്പോൾ ഒരു 2 മാസം ഒക്കെ എടുക്കും അങ്ങനെ ആവാൻ വേണ്ടി. ആ 2 മാസം എടുത്ത് തന്നെ വീണ്ടും ഒരു 50 ഗ്രാം വലുപ്പമാക്കാൻ അടുത്തൊരു 3 മാസം 4 മാസം എടുക്കും. ഇങ്ങനെയുള്ള 50 ഗ്രാം വീണ്ടും ഒരു 8 മാസം ഒക്കെ വളർത്തിയാലാണ് നമുക്ക് ഈ പറഞ്ഞ 1 കിലോ ഒക്കെ വലുപ്പമാവുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രാബിന്റെ കൃഷി പലപ്പോഴും ചെറിയ കുഞ്ഞിൽ നിന്ന് വലുതാക്കി വരെ ഫാം ചെയ്യുന്ന രീതി അത്ര അധികം ഒരു സക്സസ്ഫുൾ ആവാത്തതിന്റെ ഒരു കാരണം വെച്ചാൽ ഇതിന് ഒരു ലോങ് ഡ്യൂറേഷൻ ആണ്.

0: പ്രധാനമായും കായൽ പ്രദേശങ്ങളിലാണ് ഞണ്ട് കൃഷി ചെയ്തു വരാറുള്ളത്. എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ വെള്ളക്കെട്ടുകളിലും ഞണ്ട് കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: എങ്ങനെയൊക്കെയാണുള്ള ഏതൊക്കെ ജലാശയങ്ങളാണ് വളരാന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച മോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് ഈ മോൾട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഉപ്പുള്ള ജലാശയങ്ങളാണ് ഇതിന് കാര്യമായിട്ട് വളർത്താൻ പറ്റുള്ളൂ. ദേഹത്തിൽ ഇട്ടു എന്ന് വെച്ചാൽ പ്രത്യേകം ചത്തൊന്നും പോവില്ല, വെള്ളമില്ലാതെ കുറച്ചിരുന്നാലും ചത്തുവില്ല. പക്ഷെ ഇതിന് വളരാനായിട്ട് മിനിമം ഒരു 10-15 PPT മുകളിൽ, അല്ലെങ്കിൽ ഒരു 25 PPT-ക്കും 15 PPT-ക്കും ഇടയിലുള്ള അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിന് വളർച്ചാനായിട്ട് അനുയോജ്യം. പക്ഷെ ഇത് വളരുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ഫ്രഷ് വാട്ടർ 0 PPT-യിലും വളരും, വേണമെങ്കിൽ 40 PPT-യിലും കടലിലും 35 PPT-യിലും വളരും. അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 15 PPT-യും 25 PPT-യും വെള്ളത്തിലാണ് ഇതിന് കാര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള ഇതുപോലെയുള്ള നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കനിബാളിസത്തിലൂടെ എണ്ണം കുറയുക എന്നുള്ള പ്രതിഭാസമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അസുഖങ്ങൾ വരികയും ചെയ്യും. ഇതിന് സാധാരണ ഇതിൽ വൈറ്റ് സ്പോട്ട് പോലുള്ള വൈറസിൻ്റെ അസുഖങ്ങൾ വരില്ല. പക്ഷേ എങ്കിലും ചില ബാക്ടീരിയൽ അസുഖങ്ങളും പിന്നെ ചില ഇത്തരത്തിൽ പാരസൈറ്റ്സുകളും പിന്നെ ഇതിൻ്റെ മേലിൽ തന്നെ ചില ഷെല്ലുകളൊക്കെ വന്ന് പിടിച്ചു, ബാർണക്കിൾസ് പോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ മേത്ത് തന്നെ വന്ന് പിടിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഇതിന് നമ്മളൊന്നും അറിയപ്പെടാത്ത രീതിയിൽ ഞണ്ട് ചാവണ ഒരു പ്രതിഭാസമുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞണ്ട് കൂട്ടത്തോടെ ചത്തുപോണ വാർത്തകൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. പലപ്പോഴും അതിനൊന്നും ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലും കൂടി ക്രാബിൻ്റെ ഒരു മോർട്ടാലിറ്റി പ്രശ്നം തന്നെയാണ്.
0: പരമ്പരാഗതമായി ഞണ്ട് കൃഷിയിൽ പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഹൈടെക് കൃഷി എന്ന ആശയവുമായി നിരവധി കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. ആഡംബര ഭക്ഷണത്തിന്റെ ഭാഗമായ ഞണ്ട് വിഭവങ്ങൾക്ക് കേരളത്തിൽ പ്രിയമേറുകയാണ്. കേരളത്തിലെ ഞണ്ടുകൾക്ക് വിദേശത്ത് ഡിമാൻഡ് കൂടുതലാണ്.
1: ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം വലിപ്പമുള്ള ഞണ്ടിനെ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ഇപ്പൊ കൂടുതലായിട്ട് ഉപ്പ് ജലാശയങ്ങൾ ഇപ്പൊ കളിപ്പാടങ്ങൾ ഉള്ള സ്ഥലത്ത് മാർക്കറ്റിൽ നിന്ന് 50 ഗ്രാം 100 ഗ്രാം ഉള്ളതിന് വാങ്ങിയിട്ട് ജനുവരി ഒരു 3-4 മാസം കഴിയുമ്പോൾ പിടിക്കും. ചിലപ്പോൾ 1.5 kg-1 kg ഒക്കെ ആയിട്ട് പിടിക്കും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫാറ്റനിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു 100 ഗ്രാമിൽ നിന്ന് ഒരു 500 ഗ്രാം ആക്കണം, അല്ലെങ്കിൽ 100 ഗ്രാമിൽ നിന്ന് 200 ഗ്രാമിൽ നിന്ന് 1 kg ആക്കണം. അങ്ങനെയുള്ള പ്രാക്ടീസാണ് പ്രധാനമായിട്ടും ഇതിന് ഫാമിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഇവിടെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഇത് പലതരത്തിൽ ചെയ്യാം. അതായത് ഇതിന് മാത്രമായിട്ട് കൃഷി ചെയ്യാം, മോണോകൾച്ചർ എന്ന് പറയും. അതിന് ഒറ്റയ്ക്ക് ക്രാബിനെ മാത്രമായിട്ട് അത് അത്രയും വയബിൾ അല്ല. കാരണം ഇതെല്ലാം പരസ്പരം പിടിച്ചു തിന്നും, ഇത് പലപ്പോഴും കയറിപ്പോവും. അങ്ങനെ കമേഴ്സ്യലായിട്ട് വളരെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇതിനെ മാത്രമായിട്ടൊരു ഇൻറ്റൻസീവായിട്ട് കൃഷി ചെയ്യുന്ന രീതികൾ കുറവാണ്. ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറവാണ്. നമ്മളുടെ ഇവിടെ ഏറ്റവും അധികം ചെയ്യുന്നത് ഇവിടെ പോളികൾച്ചർ എന്ന് പറയുന്നത് മറ്റു മീനുകളുമായി ബന്ധപ്പെട്ട്, ഉദാഹരണത്തിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ചെമ്മീൻ, ഞണ്ട്, കരിമീൻ, തിരുത, പൂമീൻ, പോളികൾച്ചർ എന്ന് പറയില്ല. ഇതേപോലെ ഇട്ടിട്ട് ഫാമിംഗ് കൂടെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ ഉപ്പ് ജലാശയം കയറി ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടികൾ പോലെ സ്ഥലത്ത് ചെറിയ തോതിൽ, വലിയ ഇന്റൻസിറ്റി അല്ല എങ്കിലും അതിനെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു ഫാറ്റനിങ് എന്ന് പറയും. അതായത് ക്രാബ് മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ക്രാബാണ്, അതിന് വില 350 രൂപയേ ഉള്ളൂ. അത് ഒരു 15 ദിവസം കൊണ്ട് ഹാർഡാവും. അപ്പൊ അങ്ങനെ മോൾട്ട് ചെയ്ത് നിന്ന് ഹാർഡാക്കണ വരെയുള്ള ഫാറ്റനിങ് എന്ന് പറയും. അപ്പൊ അത് പെട്ടെന്ന് കഴിയും. കാരണം 2 ആഴ്ച കൊണ്ട് 350 രൂപയുടെ ക്രാബിന് നമുക്ക് 3000 രൂപയോ 2500 കിട്ടുകയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ഒരു തിയററ്റിക്കലി ചെയ്യുന്ന പോലെ അങ്ങനെ സംഭവിക്കില്ല. കാരണം വാട്ടർ ക്രാബിന് നമുക്ക് അതുപോലെ കൃത്യമായിട്ട് കിട്ടണം. ആ സമയത്ത് സെലിനിറ്റി 10-15 kg കൂടുതൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ കൊടുക്കേണ്ടത് കക്കറച്ചിയോ ഞൗണിക്കയോ അങ്ങനെയുള്ള തീറ്റ, ക്ലാം മീറ്റ് പോലുള്ള സാധനങ്ങൾ തീറ്റ കൊടുക്കാൻ പറ്റണം. പിന്നെ മീനും തീറ്റ കൊടുക്കാൻ പറ്റണം. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ അത് നന്നായി വരും. ഇപ്പൊ ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് കെട്ടുകളിലാണ് ചെയ്യുക. അതായത് അതുപോലുള്ള വാട്ടർ ക്രാബിനെ വാങ്ങിയിടും, ഒരു മാസം കഴിയുമ്പോഴോ 2 ആഴ്ച കഴിയുമ്പോഴോ പിടിക്കും. അപ്പൊ അത് ഹാർഡനായിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യും. പക്ഷെ ഇതിന് ഫാറ്റനിങ് അല്ലാത്ത രീതിയിൽ ചെയ്ത് ലാഭകരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ പൊക്കാളിപ്പാടങ്ങളിലോ ഒരു ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ചെമ്മീൻ കെട്ടുകളിലോ ക്രാബിനെ വാട്ടർ ക്രാബിനെ വാങ്ങിയിട്ട് കൃത്യമായിട്ട് കക്കറച്ചിയും മീനൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഫാറ്റൻ ചെയ്ത് കിട്ടും. 15 ദിവസമോ ചിലപ്പോൾ 10 ദിവസമൊക്കെ മതിയോ. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 900 ഗ്രാമുള്ള ഒരു വാട്ടർ ക്രാബ് മേടിക്കണമെങ്കിൽ 350 രൂപയാണ് വില എന്നുണ്ടെങ്കിൽ 300 രൂപയ്ക്ക് കിട്ടും നമുക്ക്. അത് 15 ദിവസം കൊണ്ട് 10% ഗ്രോത്ത് ഉണ്ടാവും. അതായത് 900 ഗ്രാമുള്ളതിന് ഇട്ട് കഴിഞ്ഞാൽ അത് ഹാർഡായി വരുമ്പോൾ 100 ഗ്രാമോ 1 kg-നോ അതായത് 1000 ഗ്രാമോ 1050 ഗ്രാമോ ആയി മാറും. അപ്പൊ തൂക്കത്തിൽ വലുപ്പം വരുന്ന ആകെ 100 ഗ്രാം വ്യത്യാസമുള്ളൂ. പക്ഷെ വില എങ്ങനെയാണ്, വാട്ടർ ക്രാബ് മേടിച്ചപ്പോൾ 300 രൂപ ആയിരുന്നു. അത് XXL ഒരു കിലോ പ്ലസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2500 രൂപ അല്ലെങ്കിൽ 2700 രൂപ കിട്ടും. അതിന്റെ വളർച്ചയിൽ വ്യത്യാസമല്ല, ഹാർഡനിങ്ങിലാണ് അതിന്റെ പ്രൈസ് വരുന്നത്.
0: വിപണനത്തിലും വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. മറ്റ് മത്സ്യകൃഷിയോടൊപ്പം തന്നെ ഞണ്ട് വളർത്തലും ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് കൂടുതൽ ലാഭകരമാക്കുവാൻ സാധിക്കും.
1: ക്രാബിനെ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ നല്ലത് തന്നെയാണ്. കാരണം ഇത് വിൽക്കാനൊരു പ്രയാസമില്ല. കാരണം നമ്മുടെ കയ്യിൽ ക്രാബ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. അല്ലാതെ ഇതിൻ്റെ അന്വേഷിച്ച് നമ്മൾ പുറകിൽ നടക്കേണ്ട കാര്യം

0: ഇല്ല ഇതിന് വിൽക്കാനായിട്ട്, കാരണം ഇതിന് അത്രയും ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള മീൻ തന്നെയാണ്. പക്ഷെ നമുക്കൊരു പ്രോമിസിംഗ് ആയിട്ട് ഒരാൾ വരികയാണ്, അയാൾക്ക് കമേഴ്ഷ്യൽ സ്കെയിലിൽ ഒരു ഫാം ചെയ്യണം എന്ന് പറഞ്ഞാൽ, അഡ്വൈസബിൾ മോഡൽ എന്ന് പറയുന്നത് ഒരു ജലാശയങ്ങൾ ഉപ്പ് കയറി ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രാബിന് ചെയ്യാം. ഏറ്റവും അനുയോജ്യം പൂമീൻ, തിരുത, കരിമീൻ, ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫാമിംഗ് ആണ്. പൂമീനെയും തിരുതേനെയും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഒരു സെന്റിൽ ഒരു 4 ക്രാബ് എന്നുള്ള രീതിയിൽ ഒരു 50 ഗ്രാം പ്ലസ് ഉള്ള ക്രാബിനെ ഇടുന്നു, വലുതാക്കുന്നു. അതിൻ്റെ 4 മാസം കഴിയുമ്പോൾ നമ്മൾ പിടിച്ചു തുടങ്ങുന്നു. വലിയ ക്രാബിനെ നമുക്ക് ആ റിംഗ് നെറ്റ് എന്ന് പറയുമല്ലോ, റിംഗ് നെറ്റ് ഇട്ടിട്ട് പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കാം, അതിന് കെട്ടുന്ന രീതി ഉണ്ടായിരുന്നു ക്രാബിന്, ഒരു പ്രത്യേക രീതിയിലാണ്. കൈകാലുകൾ കാല് വിട്ടുപോയി കഴിഞ്ഞാൽ വില കിട്ടില്ല, കാലുകളൊക്കെ മടക്കി വെച്ച് ഇങ്ങനെ കെട്ടണ രീതിയാണ്. അതൊന്ന് പഠിക്കാവുന്നത് തന്നെ ഉള്ളൂ. അതൊക്കെ പഠിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് മാർക്കറ്റ് ചെയ്യും. അതിന് പലതരത്തിലാണ് മാർക്കറ്റിൽ വില കിട്ടുക. അതായത് XXL എന്ന് പറയും, നമ്മുടെ നാട്ടിൽ 1 കിലോന് മുകളിലുള്ളത്, XL എന്ന് പറയും 500 ഗ്രാം മുകളിലുള്ള. അങ്ങനെ അതിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുക. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് പരിപൂർണമായിട്ടും ജീവനോടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണ്. ഇത് ലൈവാണ്. വേറെ ഒരു കമ്മോഡിറ്റി ഇതുപോലെ ജീവനോടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ സംശയമാണ്. ക്രാബെല്ലാം ലൈവായിട്ട് കൊണ്ടുപോകണത്, അപ്പൊ ആ ലൈവിനായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. ഞണ്ടുകളിൽ മുട്ടയുള്ള ക്രാബിനൊക്കെ വില കൂടുതലാണ് സ്വാഭാവികമായിട്ടും, കാരണം അതിന് പ്രത്യേകത്തിലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് തന്നെ ഹാച്ചറിക്കാരൊക്കെ വാങ്ങും അവർക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഇതിന്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഹാച്ചറികളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി കൃഷി ചെയ്യുന്ന രീതിയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വയബിൾ ആവണില്ല. കാരണം അതിന്റെ ഡ്യൂറേഷൻ കൂടില്ല. ഒരു വർഷം കൃഷി ചെയ്യാൻ മടിയില്ലാത്ത ഉപ്പുവെള്ളം 10 PPT മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം ക്രാബിനെ കൃഷി ചെയ്യാം. അല്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നുകിൽ ഫാറ്റനിങ് ചെയ്യുകയോ അല്ലെങ്കിൽ 100 ഗ്രാമിന് മുകളിലുള്ള ക്രാബിനെ വാങ്ങിയിട്ട് കൃഷി ചെയ്യുകയോ ചെയ്യുകയാണ് അഭികാമ്യം.
1: ആദായകരമായ ഞണ്ട് കൃഷി എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നത് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി എ

la la la la la la. Uh-huh.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാൽമുതുക്ക് ആയുർവേദത്തിൽ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്ന ഔഷധ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരക്ഷീണം, മെലിച്ചിൽ ഇവയെ അകറ്റി മേദസ്സിനെ വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. പാൽമുതുക്കിന്റെ കിഴങ്ങിന് ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. ശരീരബലം ഇവ വർദ്ധിപ്പിക്കുകയും ശരീരം പുഷ്ടിപ്പെടുത്തുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാദരോഗങ്ങൾ ഇവ ശമിപ്പിക്കുന്നു. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു. ആർത്തവ ക്രമക്കേടുകൾക്കും ഇത് നല്ലതാണ്. മൂത്രസംബന്ധമായ അസുഖങ്ങളിലും ആമാശയത്തിലെ അമ്ലാധിക്യത്തിനും പ്രതിവിധിയായി പാൽമുതുക്ക് ഉപയോഗിക്കുന്നു. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് കഴിവുണ്ട്. ബീറ്റാസിറ്റോസ്റ്റിറോൾ തുടങ്ങിയ സ്റ്റിറോളുകളും റെസിൻസും ഫാറ്റി ആസിഡുകളും ഹൈഡ്രോകാർബണുകളും കാർബോഹൈഡ്രേറ്റുകളും അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധതരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തു കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പ

ഉണ്ണാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പുചീൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം 1 സെന്റിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ 1 ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഉത്തരം, മഴക്കാലത്ത് കോളനിയുടെ അംഗബലമനുസരിച്ച് 250 മുതൽ 300 വരെ ഗ്രാം പഞ്ചസാര 150 മുതൽ 180 വരെ മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കട്ടിയായി തന്നെ നൽകേണ്ടതാണ്. മഴക്കാലം മാറുന്നതോടുകൂടി 250 ഗ്രാം പഞ്ചസാരയ്ക്ക് 250 മില്ലി ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലേക്ക് മാറ്റാം.

ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാക്കുന്നുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281200673. നമ്പർ ആവർത്തിക്കാം, 8281200673. പോളിബാഗ് മാവ് ക്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെയാണ്. ഫോൺ നമ്പർ 0494268624. നമ്പർ ഒരിക്കൽ കൂടി, 0494268214. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU.MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0487243856. നമ്പർ ഒരിക്കൽ കൂടി, 0487243856. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
3: വെള്ളി രാവിലെ 7:20.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
3: ശനി രാവിലെ 11:50.
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തം

0: ആണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
2: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്ന്

0: മരുന്നരഹിത ജമ്മു കശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.
2: Hello everyone and welcome to Music Time on Yuvavani. I'm your host Tejas and this is your favorite space for soulful melodies and unforgettable music moments. And today we are diving into the emotional and powerful world of Adiyam. A voice that touches hearts across the globe, from love and longing to heartbreak and hope. Adele's songs have a magical way of making every listener feel deeply connected. So sit back, relax, and let the music speak. Our first song tonight is gentle, emotional, and beautifully honest. Here's He Won't Go by Adele.

ആകാശവാണി സമയം 8 മണി. പെയ്തൊഴിഞ്ഞ മാനം നാടകം. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ.

0: പെയ്തൊഴിഞ്ഞ മാനം.
1: മോനെ മോനെ മനോജേ,
2: ഞാനിവിടെ ഉണ്ട് മമ്മി.
1: നീ അവിടെ എന്തെടുക്കുവാ?
2: ഞാനൊരു പ്രോജക്റ്റിന്റെ പണിയില്ല, നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ.
1: ഓ അത് ശരി, എന്നാ നീ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോ.
2: മമ്മി എന്താ എന്നെ വിളിക്കാൻ?
1: ആ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: എന്നോടോ? എന്താ മമ്മി കാര്യം?
1: ഞാനും നിന്റെ ഡാഡിയും കൂടി ഒരിടം വരെ പോവുക, മടങ്ങി വരാൻ ഇത്തിരി വൈകിയെന്ന് വരും.
2: എവിടേക്കാ മമ്മി യാത്ര?
1: അതൊന്നും നീ ഇപ്പം അറിയണ്ട, എല്ലാം ഞാൻ വന്നിട്ട് പറയാം.
2: ഓ അപ്പോൾ ഞാൻ അറിയാത്ത യാത്രയാവും.
1: എല്ലാം നിന്നോട് പറയണമെന്ന് കരാറൊന്നുമില്ലല്ലോ.
2: മമ്മി ക്ഷമിച്ചേക്കും, ഞാൻ എൻ്റെ അവിവേകം കൊണ്ട് പറഞ്ഞു പോയതാ.
1: അച്ഛനമ്മമാരെ അനുസരിക്കുക, അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം.
2: അപ്പോ ഞാനൊരു നല്ല കുട്ടിയാണല്ലോ.
1: ഇപ്പൊ മാത്രമല്ല, എപ്പോഴും എന്റെ മോൻ നല്ല കുട്ടി തന്നെയാ. ഞാനല്ലേ നിന്നെ വളർത്തുന്നത്.
2: എന്നാ ഞാൻ ചെല്ലട്ടെ?
1: ഷോ ഒന്ന് നില്ലടാ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ.
2: എന്നാലൊന്ന് പറഞ്ഞു തീർക്കണം.
1: ഞങ്ങൾ വരാൻ വൈകിയാൽ നിനക്ക് വിശക്കില്ലേ?
2: അത് പുതുമയുള്ള കാര്യമല്ലല്ലോ.
1: എന്നാലും മകനെ സ്നേഹിക്കുന്ന ഒരമ്മ അത് അറിഞ്ഞിരിക്കണം.
2: എന്റെ കാര്യത്തിലുള്ള മമ്മിയുടെ ശ്രദ്ധയിൽ എനിക്ക് നന്ദിയുണ്ട്.
1: നന്ദിയൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ നിനക്ക് ലഞ്ചിനൊരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാന്ന് നിനക്കറിയോ?
2: എന്നെ കൊതിപ്പിക്കാതെ പറയൂ മമ്മി.
1: ചിക്കൻ ചാപ്സ്, ചിക്കൻ ഫ്രൈ.
2: ഓ നിർത്തു മമ്മി, എന്റെ നാവിൽ വെള്ളം ഊർന്നു.
1: ദാഹിച്ചാലേ ഡ്രിങ്ക്സ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഒരു കവറിൽ ആപ്പിള്, ഓറഞ്ച്, വേറൊന്നിൽ മുന്തിരിയും.
2: അപ്പോ മുത്തശ്ശനുള്ളത് ഇതിൽ നിന്ന് എടുത്തു കൊടുത്താ പോരെ?
1: മുത്തശ്ശനോ? ഏത് മുത്തശ്ശൻ?
2: അപ്പോ മമ്മിക്ക് മുത്തശ്ശനെ അറിയില്ലേ?
1: എനിക്കൊരുത്തനെയും അറിയില്ല.
2: അത് കൊള്ളാം, അതറിയാതിരുന്നാ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്റെ ഡാഡിയുടെ ഡാഡി, എന്റെ ഗ്രാൻഡ് ഫാദർ, ആ മനുഷ്യനെയാണ് ഞാൻ മുത്തശ്ശനെന്ന് പറഞ്ഞേ.
1: ആ കിഴട്ട് ശവത്തിന്റെ കാര്യമാണോ? അതവിടെ എങ്ങാനും കിടന്നോട്ടെ. ആ നശൂലത്തിന് എന്റെ മോൻ ഇതിൽ നിന്നൊന്നും കൊടുക്കണ്ട.
2: ഞാനിതൊക്കെ തിന്നുമ്പോൾ ആ പാവം പട്ടിണി കിടക്കുന്നത് കഷ്ടമല്ലേ?
1: നീ അതൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മെ നാട്ടിക്കാൻ ഒരു ശവം വന്ന് കയറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ ഊട്ടാനാണ് അവന് താല്പര്യം.
2: ഡാഡിയുടെ ഡാഡി ആയതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. മമ്മിക്കും ഡാഡിക്കും വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിന്? അവിടെ അങ്ങനെ കിടന്ന് ചത്ത് തൊലയട്ടെ.
1: ഇപ്പഴാ നീ എന്റെ മോനായത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നോടെ ആ കിഴവന്റെ കാര്യം അവസാനിക്കും.
2: മമ്മി ഞാനൊരു റിക്വസ്റ്റ് മമ്മിക്ക് മുമ്പിൽ വെക്കുക.
1: എന്താടാ നിന്റെ റിക്വസ്റ്റ്?
2: അത് മമ്മി, ഇവിടെ തുണി അലക്കാനും പാത്രം കഴുകാനും വരുന്ന ലക്ഷ്മി തള്ളയെ കൊണ്ട് ആ കിഴവന്റെ മുറിയൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ നാറ്റം സഹിക്കാതെ കഴിയാമായിരുന്നു.
1: വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അവരാ മുറിയിൽ കയറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? അവരെ ആ മുറിയിൽ കയറ്റിയാൽ അതിനുള്ളിലെ വിശേഷങ്ങൾ നാട് മുഴുവൻ കൊട്ടിഘോഷിക്കും. നമ്മളെ കുറിച്ച് എന്തെങ്കിലും കേൾക്കാനിരിക്കുന്നവരാ അയൽക്കാര്. കിഴവനെ പുറത്തൊന്നും കാണാനില്ലെന്ന് പറയുന്നവരോട് ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്കറിയോ?
2: മമ്മി എന്താ

0: കിഴവന് മറവി രോഗമാണ്. പുറത്തു വിട്ടാൽ എവിടെയെങ്കിലും പോയി കളയും. അത് പേടിച്ചാ പുറത്തിറക്കാത്തതെന്ന്.
1: മമ്മി മിടുക്ക് തന്നെ.
0: എന്റെ മിടുക്ക് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ.
1: മമ്മി അതാ ഡാഡി വരുന്നു.
0: ഓ, ഇപ്പോഴേ ഒരുക്കം തീർന്നിട്ടുണ്ടാവൂ.
1: ഒന്ന് ക്ഷമിക്കൂ മമ്മി, ഡാഡി ഒന്ന് ഒരുങ്ങിക്കൊള്ളട്ടെ. ഒന്നുമില്ലെങ്കിലും ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ അല്ലേ. ഡൈയൊക്കെ ചെയ്ത് മുടിയും മീശയും കറുപ്പിച്ചാൽ പ്രായം 10 വയസ്സ് കുറയും.
0: പിന്നെ ഇപ്പോഴും 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന ഭാവം.
1: മമ്മി, ഒരുവന്റെ ആത്മവിശ്വാസമാണ് അവന്റെ പ്രായം.
0: പിന്നെ നല്ല ആത്മവിശ്വാസം തന്തയ്ക്ക് ചേർന്ന മോൻ തന്നെ. എന്നാലും 10-45 വയസ്സായില്ലേ, അത് മറക്കാമോ?
1: ഇവിടെ 60-കാരൻ കോളേജ് കുമാരന്റെ വേഷമിടുന്നു. അക്കണക്കിന് എന്റെ ഡാഡിക്ക് ഒരു +2 വിദ്യാർത്ഥിയുടെ വേഷമൊക്കെ ആവാം.
2: എന്റെ കുറ്റങ്ങളാവാം അമ്മയുടെയും മോന്റെയും ചർച്ച.
0: ഒരുക്കം തീർന്നെങ്കിൽ പുറപ്പെടാം.
2: മോനെ, ഞങ്ങൾ ഇറങ്ങുന്നു.
0: മോനെ, മമ്മി പറഞ്ഞതൊക്കെ ഓർമ്മ വേണം.
1: ഓക്കേ മമ്മി, ബൈ ബൈ
0: ബൈ.
1: ഹോ, എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. നല്ല മധുരമുള്ള ലഡു. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശൻ ആ കസേരയിൽ ഇരുന്നാട്ടെ.
3: വേണ്ട മോനെ, ഞാൻ അകത്തുപോയി കിടന്നോളാം. നിന്റെ അമ്മയെങ്ങാനും കണ്ട പിന്നെ നിനക്കാവും തല്ല്.
1: അതിനെന്നെ മമ്മി തല്ലില്ലല്ലോ.
3: അപ്പോ അവൾ എന്നെ മാത്രമേ തല്ലൂ?
1: എന്താ എന്താ മുത്തശ്ശൻ എന്താ പറഞ്ഞേ?
3: അത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ.
1: പറഞ്ഞു പറഞ്ഞു.
3: നിനക്ക് അങ്ങനെ തോന്നിയതാവും.
1: അല്ല, പറഞ്ഞു മമ്മി മുത്തശ്ശനെ തല്ലുവെന്ന്. എന്താ മുത്തശ്ശൻ കരയുന്നേ? ഓ, അപ്പോൾ ഞാൻ കേട്ടത് ശരി തന്നെ. മമ്മി മുത്തശ്ശനെ തല്ലും അല്ലേ?
3: ചിലപ്പോഴൊക്കെ.
1: അപ്പോ ആ കവിളിൽ കാണുന്ന പാട് തല്ലിയതാണല്ലേ? മുത്തശ്ശൻ എന്താ ഇക്കാര്യം ഡാഡിയോട് പറയാഞ്ഞേ? പറഞ്ഞിട്ടെന്ത് ഫലം? ഡാഡിക്ക് മമ്മിയെ പേടിയാണല്ലോ.
3: ഇതൊക്കെ എന്റെ വിധിയാണ് മോനെ.
1: എന്ത് വിധി?
3: അവന്റെ 10-ാം വയസ്സിൽ തള്ള മരിച്ചു. പിന്നെ അവന്റെ അച്ഛനും അമ്മയും ഈ ഞാനായിരുന്നു. കൂലിപ്പണി ചെയ്ത് അവനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി. ഇപ്പോ അവൻ അച്ഛനെ അറിയില്ല. എന്നെ വന്ന് നോക്കിയിട്ട് എത്ര മാസമായെന്നോ. എന്തെങ്കിലും കഴിച്ചോ, സുഖമാണോ, മരുന്നൊക്കെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ഇതൊക്കെ വിധിയെന്നല്ലാതെ എന്ത് പറയാനാവണേ?
1: മുത്തശ്ശനെ ഡാഡി സ്നേഹിക്കുന്ന ഒരു കാലം വരും.
3: അത് ഈ ജന്മത്തുണ്ടാവുമെന്ന് തോന്നണില്ല.
1: കാലം കഴുകി മാറ്റാത്ത ദുഃഖമില്ല മുത്തശ്ശ. ഞാൻ മുത്തശ്ശനെ സ്നേഹിക്കുന്നില്ലേ? തരം കിട്ടുമ്പോഴൊക്കെ അടുത്തു വന്നിരുന്ന് തമാശകൾ പറയാറില്ലേ? മോൻ തരാത്തത് കൊച്ചുമോൻ തരുന്നെന്ന് കരുതിയാൽ മതി.
3: അത് മാത്രമാണ് മോനെ എന്റെ ആശ്വാസം. അതാ മോനെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മോൻ വന്നു ഈ മുത്തശ്ശന്റെ അടുത്തിരുന്നാട്ടെ. മുത്തശ്ശൻ ഒരു ഉമ്മ തരട്ടെ.
1: മുത്തശ്ശ, ഇനി നമുക്ക് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാം. അവർ വരുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ തിന്ന് തീർക്കാം.
3: വേണ്ട മോനെ, വേണ്ട.
1: വേണം വേണം. മുത്തശ്ശൻ വാ, ഈ ഓറഞ്ചിന്റെ അല്ലി ഞാൻ വായിലോട്ട് വെച്ചു തരാം.
3: മതി മതി മോനെ, മതി.
1: ആ പോരാ പോരാ, ഇത് മുഴുവൻ മുത്തശ്ശൻ കഴിക്കണം. തീർന്നിട്ട് വേണം ലഞ്ച് കഴിക്കാൻ.
3: ലഞ്ചോ എനിക്കോ?
1: അതെ മുത്തശ്ശ, മമ്മി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു ഉഗ്രം ലഞ്ച് കഴിക്കാം. എന്താ മുത്തശ്ശ റെഡിയല്ലേ? പറ മുത്തശ്ശ, റെഡി എന്ന് പറ.
3: മുത്തശ്ശൻ
1: റെഡി എന്ന് പറയും വരെ ഞാൻ ഇക്കിളിപ്പെടുത്തും. പറയും മുത്തശ്ശ, പറയും മുത്തശ്ശ.
3: നാണമാവുന്നു.
1: എന്നാൽ ഞാൻ വിളമ്പ. മുത്തശ്ശൻ കൈ കഴുകിക്കോളൂ.

0: അയ്യോ മുത്തശ്ശ, മമ്മി മുത്തശ്ശനെ എഴുന്നേൽക്കൂ, നമുക്ക് അകത്ത് പോകാം.
1: ഒരു ശ്രദ്ധയില്ലാത്ത ചെറുക്കൻ, കണ്ടില്ലേ മേശപ്പുറം കിടക്കുന്നത്? നിങ്ങൾ നോക്കി നിൽക്കാതെ വേസ്റ്റ് ഒക്കെ വാരിക്കളഞ്ഞ് മേശപ്പുറം ഒന്ന് വൃത്തിയാക്ക്. ഓ, ഇനി അതും ഞാൻ പറഞ്ഞു തരണോ?
2: നീ ഒന്ന് അടങ്ങു, വന്ന് കയറി.

0: അല്ലേ ഉള്ളൂ. ഞാനൊന്ന് നടുവ് നിവർക്കട്ടെ.
1: നടുവ് നിവർത്തിയിരുന്നോ? അവരിപ്പോ ആംബുലൻസുമായി വരും. കിഴവനെ കയറ്റി വിടേണ്ടത് നിങ്ങളാ.
0: ഞാനോ?
1: അതെ, നിങ്ങൾ തന്നെ. നിങ്ങളല്ലേ ആ കിഴവന്റെ മകൻ.
0: അച്ഛൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും?
1: അതു ഇനി ഞാൻ പറഞ്ഞു തന്നാലേ അറിയൂ.
0: എനിക്ക് അറിയാഞ്ഞിട്ടല്ലേ.
1: അച്ഛന്റെ അസുഖങ്ങളൊക്കെ മാറാൻ നല്ല ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയണം. അവിടെ കിടന്ന് ചികിത്സിച്ചാലേ വേഗം ഭേദമാകൂ. അതാ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് എന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുകൊള്ളാം, മറ്റേർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം.
0: എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഒന്നും പറയാൻ.
1: എന്നാലേ ഞാൻ പറയാം. കേട്ടില്ലെങ്കിൽ വലിച്ചെടുത്ത് വണ്ടിയിൽ ഇടുകയും ചെയ്യാം. അപ്പൊ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
0: അതൊന്നും വേണ്ട, ഞാനത് ചെയ്യാം. ഒരു മകന് അവന്റെ അച്ഛന് വേണ്ടി ഇതിലേറെ ചെയ്യാനാവില്ലല്ലോ.
1: എനിക്ക് നിർബന്ധം ഒന്നുമില്ല. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാൻ അത് ചെയ്യും. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. പിന്നെ നിങ്ങൾ അച്ഛനും മോനും ഇവിടെ സന്തോഷത്തോടെ പൊറുക്കാം.
2: ആര് പൊറുക്കുന്ന കാര്യമാ മമ്മി പറയുന്നത്?
1: ആ ഒരു കാര്യം ശരിപ്പെട്ടു വരുമ്പോ അതിൽ ഇടങ്കോൽ ഇടാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും?
2: മമ്മി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
1: ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം?
2: പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തായി? പോയ കാര്യം നടന്നു?
1: കാര്യമൊക്കെ ഒരുവിധം ഒപ്പിച്ചു. ഒത്തു വന്നപ്പോ ഒരാൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നു.
2: എന്താ മമ്മി അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സാധിച്ചെടുത്ത കാര്യം? ആരാ അതിന് ഇടം തിരിഞ്ഞു നിൽക്കുന്നത്?
1: മറ്റാരാ, നിന്റെ ഡാഡി തന്നെ.
2: എന്നിട്ടും സാധിച്ചെടുത്ത കാര്യം മമ്മി പറഞ്ഞില്ല.
1: വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു.
2: വൃദ്ധസദനത്തിൽ സീറ്റോ? ഇവിടെ ആരാ വൃദ്ധസദനത്തിൽ പോകാനുള്ളത്?
1: ആഹാ, നിനക്കറിയില്ലേ?
2: അതാണല്ലോ ഞാൻ ചോദിച്ചത്.
1: നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഡാഡി.
2: അതിനുള്ള പ്രായം ഡാഡിക്ക് ആയില്ലല്ലോ.
1: എങ്കിലേ നിന്റെ പ്രായം കൂടി കൂട്ടാം, അപ്പൊ തികയുമല്ലോ.
2: അതിനേക്കാളും മമ്മി കൂടി പോകുന്നത് അതാ നല്ലത്.
1: അപ്പൊ നിനക്കെന്നെ വൃദ്ധസദനത്തിൽ അയക്കണം അല്ലേ?
2: ആരും പോകണ്ട, ഇവിടെ വൃദ്ധസദനത്തെ ആശ്രയിക്കേണ്ടവർ ആരുമില്ല.
1: എന്ന് നീ മാത്രം പറഞ്ഞാ പോരല്ലോ.
2: എങ്കിൽ മമ്മി പറയണം.
1: നിന്റെ മുത്തശ്ശിന് പലവിധ രോഗങ്ങളാണ്, ഇപ്പൊ ഓർമ്മക്കുറവുമുണ്ട്. അതിനൊക്കെ നല്ല ചികിത്സ വേണം. അതിനൊത്ത പരിചരണം ഇവിടെയാകുമ്പോ നടക്കില്ല. അതുകൊണ്ടാണ് വൃദ്ധസദനത്തിലാക്കാമെന്ന് തീരുമാനിച്ചത്.
2: ഓ, ആരാണ് തീരുമാനത്തിന് പിന്നിൽ? ഡാഡിയോ അതോ മമ്മിയോ?
1: നിന്റെ ഡാഡി തന്നെ. നിർബന്ധിച്ചപ്പോ ഞാനും കൂടി അതങ്ങ് സമ്മതിച്ചു.
2: വേണ്ട, ശബ്ദത്തിന് ശക്തിയില്ലാത്ത ഡാഡി ഒച്ച വെച്ചിട്ട് കാര്യമില്ല.
1: ഞാൻ തന്നെ തീരുമാനിച്ചെന്ന് വെച്ചോ. എന്താ നിനക്ക് എതിർപ്പുണ്ടോ?
2: ഞാൻ ഇന്ന് വരെ എന്റെ ഡാഡിയെയും മമ്മിയെയും അനുസരിച്ചിട്ടേ ഉള്ളൂ, എതിർത്തിട്ടില്ല.
1: എന്നാലേ ഇനിയും അങ്ങനെ മതി.
2: അതല്പം പ്രയാസമാണ്. മമ്മി പറയുന്നത് എന്തും അപ്പടി അനുസരിക്കുന്ന കുട്ടിയല്ല ഞാൻ. കൗമാരക്കാരനായ ഒരു 10-ാം ക്ലാസ്സുകാരനാണ്. എനിക്കും അഭിപ്രായങ്ങളുണ്ട്, ചില തീരുമാനങ്ങൾ.
1: അപ്പോ നീ ഞങ്ങളെക്കാൾ വളർന്നുപോയി.
2: വളർച്ച എന്റെ കുറ്റമല്ലല്ലോ, അത് കാലം വരുത്തുന്ന മാറ്റമല്ലേ.
1: എടാ, നിന്നേക്കാൾ വളർന്ന നിന്റെ ഡാഡി ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, എന്നാ ഞാൻ പെറ്റു വളർത്തിയ നീ എന്നെ ധിക്കരിക്കുന്നു.
2: അതാണ് എന്റെയും ഡാഡിയുടെയും വളർച്ചയിലുള്ള വ്യത്യാസം.
1: കേട്ടോ മകം പറയുന്നതൊക്കെ. ദേ വണ്ടി വന്നു, നിങ്ങൾ പോയി അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടുവാ.
0: മായേ,
1: അപ്പോ അത് ഞാൻ തന്നെ ചെയ്യണം. ചെയ്യാം.
3: വേണ്ട, ഞാൻ വന്നു കഴിഞ്ഞു.
2: മുത്തശ്ശ,
3: മോൻ എന്നെ തടയരുത്. ഒരു മകന് അച്ഛനോട് ചെയ്യാവുന്നതൊക്കെ അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല.
2: മുത്തശ്ശ, മുത്തശ്ശ പോകരുത്.
3: നിന്റെ സ്നേഹം ഇതുവരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഇനിയും ഞാനിവിടെ നിന്നാൽ നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും വെറുക്കേണ്ടി വരും. അവർക്ക് നിന്നെയും. ഈ മുത്തശ്ശൻ സമ്മതിക്കില്ല മനെ. ഞാൻ പോകുന്നു.
2: മുത്തശ്ശ,
4: ഇങ്ങനെ ഇരുന്നാ മതിയോ?
0: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്?
4: നമ്മുടെ മോനെ കണ്ടെത്തണ്ടേ?
0: വേണം.
4: ഇങ്ങനെ ഇരുന്ന അവൻ വരുവോ?
0: അറിയാവുന്ന ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ ഞാൻ വിളിച്ചു.
4: എന്നിട്ട്
0: അവർക്കൊന്നും അവനെ പറ്റി ഒരറിവുമില്ല.
4: എന്റെ കയ്യിൽ ഏതാനും നമ്പറുകളുണ്ട്, അതൊന്ന് വിളിച്ചു നോക്ക്.
0: വേണ്ടമായേ.
4: അതെന്താ?
0: നമ്മുടെ വേദന അവർക്കൊരു ആനന്ദമാണ്.
4: എനിക്ക് മനസ്സിലാവുന്നില്ല.
0: നമ്മൾ മകന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ ക്ഷമയില്ല. അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്നലെ വീട്ടിൽ വഴക്ക് വല്ലതും നടന്നോ? നിങ്ങൾ അവനെ തല്ലിയോ? പോകുമ്പോൾ അവൻ പണമോ ആഭരണമോ വല്ലതും കൊണ്ടുപോയോ? പിന്നെ മറ്റൊന്നും വിചാരിക്കരുത്, അവനും വല്ല പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നോ?

0: അതൊക്കെ സഹിക്കാം. പിന്നത്തെ ചോദ്യമാണ് അസഹനീയം. നല്ലൊരു പയ്യനാണ്, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? വയ്യമായേ വയ്യ, എനിക്കിനി ആരെയും വിളിക്കാൻ വയ്യ.
1: നമുക്ക് പോലീസിൽ അറിയിച്ചാലോ?
0: സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു.
1: എന്നിട്ട്
0: റിട്ടേൺ കംപ്ലൈന്റ് വേണം. 10 മണിക്ക് SI വരൂ. അപ്പോൾ പരാതിയുമായി ചെല്ലാൻ പറഞ്ഞു.
1: എന്നാ എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം.
0: 10 മണിയാവട്ടെ.
1: അതാ ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്.
0: ഈശ്വര, ആരാവും അവർ? എന്ത് വാർത്തയാവും കൊണ്ടുവരിക?
2: ഞാൻ ശാലിനി, മനോജിന്റെ അധ്യാപികയാണ്. അവൻ എന്നെ വിളിച്ചിരുന്നു, അതാണ് ഞാൻ വരാൻ കാരണം.
1: എന്റെ മകൻ, അവനെ കുറിച്ച് വല്ല വിവരവും?
2: അവന് കുഴപ്പമൊന്നുമില്ല.
1: എന്റെ മകൻ, അവൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം.
0: നീ ഒന്ന് അടങ്ങു, ടീച്ചർ പറയട്ടെ.
2: അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്.
1: പോലീസ് സ്റ്റേഷനിലോ?
2: അവൻ സിറ്റിയിലൂടെ രാത്രി സൈക്കിൾ ഓടിച്ചു പോയപ്പോൾ സംശയം തോന്നിയ പോലീസ് അവനെ പിടിച്ചു.
1: ഏത് സ്റ്റേഷനിലാ? നമുക്ക് അങ്ങോട്ട് പോകാം, അവനെ കൊണ്ടുവരാം.
2: ആ, നിങ്ങൾ ചെന്നാലും അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചതാണ്, അവൻ വഴങ്ങുന്നില്ല.
0: ടീച്ചർ എന്താ പറയുന്നേ?
1: എന്നെ കണ്ടാൽ അവൻ വരും, എനിക്ക് ഉറപ്പാ.
2: എന്ന് എനിക്ക് തോന്നുന്നില്ല.
1: ഞാൻ അവന്റെ അമ്മയാ.
2: ആ, അതാണ് അവൻ വരാത്തത്.
0: ഇനി എന്ത് വഴി?
2: കഴിഞ്ഞ രാത്രി 12 മണിയായി കാണും, ഒരു ഫോൺ കോൾ. എടുത്തപ്പോൾ മനോജാണ്. ടീച്ചർ, ഞാൻ യാത്ര ചോദിക്കുക, ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല, എന്നെ അന്വേഷിക്കരുത്. എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ അവൻ ഫോൺ കട്ട് ചെയ്തു.
0: പിന്നെ ടീച്ചർ പറഞ്ഞ വിവരങ്ങൾ?
2: അവന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടൻ തന്നെ എൻ്റെ അനിയനെ വിളിച്ചു. അവൻ ഇവിടുത്തെ റൂറൽ SP. അവൻ എന്നെ സമാധാനിപ്പിച്ചു. എന്തായാലും അവൻ സിറ്റി വിട്ടിരിക്കില്ല, അരമണിക്കൂറിനകം അവനെ ഞാൻ പൊക്കിയിരിക്കും എന്നവൻ എന്നോട് പറഞ്ഞു.
0: ഓ, എനിക്ക് സമാധാനമായി, എൻ്റെ മോനെ കണ്ടെത്തിയല്ലോ.
2: എന്നാലും ഒരു അനുനയത്തിനും അവൻ വഴങ്ങുന്നില്ല.
0: ടീച്ചർ, നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ?
2: കാണാം, കണ്ടാലും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ
0: ഞാൻ എന്ത് ചെയ്യണം? എന്തിനും ഞാൻ ഒരുക്കമാണ്.
2: നിങ്ങൾ ഇതിനൊന്നും കാരണക്കാരനല്ലല്ലോ, നിങ്ങളൊരു നോക്കുകുത്തി മാത്രം.
0: ടീച്ചർ ദയവായി ഒന്ന് തെളിച്ചു പറയണം.
2: അവൻ അർദ്ധരാത്രി വീട് വിട്ട് ഇറങ്ങാനും ലോക്കപ്പിലാകാനും കാരണക്കാരാരെന്നറിയോ?
0: ആര്?
2: അതും അറിയില്ല. അതാണ് നിങ്ങളൊരു നോക്കുകുത്തിയാണെന്ന് ഞാൻ പറഞ്ഞത്.
0: ടീച്ചർ എന്നെ എങ്ങനെ വേണമെങ്കിലും പരിഹസിച്ചുള്ളൂ, എനിക്ക് പരാതിയില്ല. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി.
2: ഇതിനെല്ലാം കാരണക്കാരാരെന്നറിയണ്ടേ?
0: എനിക്കറിയണം ടീച്ചർ.
2: ഞാൻ പറയാം, നിങ്ങളുടെ ഭാര്യ, അവന്റെ അമ്മ, അവരുടെ പ്രവൃത്തികൾ.
1: ശരിയാണ് ടീച്ചർ, ഞാൻ ചെയ്യരുതാത്തത് പലതും ചെയ്തു, ഹരിയേട്ടൻ പോലും അറിഞ്ഞിട്ടില്ല. ടീച്ചറെ മാപ്പാക്കണം.
2: മാപ്പാക്കാൻ അധികാരപ്പെട്ടവൻ നിങ്ങളുടെ മകനാണ്. അവൻ കൽപ്പിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാൻ അവനെ വിളിക്കാം.
1: ഏറ്റെടുക്കാൻ ടീച്ചർ, അവൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം.
2: മോനെ മനോജ്.
3: ടീച്ചർ.
1: മോനെ, എന്റെ മോനെ.
0: മോനെ മനോജ്.
3: തുടരെ തന്നെ ആ കൈ തൊട്ടാൽ എന്റെ ശരീരം നാറും. മാറി നിൽക്ക്, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് അറപ്പും വെറുപ്പുമാണ്.
1: മോനെ.
2: മോനെ മനോജെ, നീ ഒന്നടങ്ങു. അവർ നിന്റെ അമ്മയാണ്, അത് ഓർമ്മ വേണം.
3: അവരെന്റെ അമ്മയാണ്, ആ നിൽക്കുന്നത് എന്റെ അച്ഛനാണ്, പേരിന് മാത്രം. പ്രവൃത്തിയിലോ?
2: അത് ഞാനും മനസ്സിലാക്കുന്നു. പ്രവൃത്തിയിലുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വീട് വിട്ടിറങ്ങി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലായിരുന്നു. നിന്റെ അച്ഛനമ്മമാർക്ക് ഈ വിധം ദുഃഖിക്കേണ്ടിയും വരില്ലായിരുന്നു.
3: ശരി ടീച്ചർ, ഞാൻ എന്തു ചെയ്യണം? ടീച്ചർ പറഞ്ഞാൽ മതി.
2: എനിക്കേറെ ഒന്നും പറയാനില്ല. നീ നിന്റെ അച്ഛനമ്മമാരോടൊത്ത് സന്തോഷമായി കഴിയണം.
3: അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല ടീച്ചർ.
2: നടക്കണം, അതിനാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ നിന്നിറങ്ങും. പിന്നെ നിനക്കൊപ്പം ഈ ശാലിനി ടീച്ചർ ഉണ്ടാവില്ല.
3: ടീച്ചർ, ടീച്ചർ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ടീച്ചർ എൻ്റെ ഗുരുവാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ ദൈവമാണ്.
2: മോനെ, നീ എഴുന്നേൽക്ക്. ഈ ടീച്ചർ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും.
3: ടീച്ചർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. അതിനു മുമ്പ് എനിക്ക് ഡാഡിയോട് ചിലത് ചോദിക്കാനുണ്ട്.
2: അത്യാവശ്യം തന്നെ.
0: മോനെ ഡാഡിയോട് എന്തും ചോദിക്കാം, അതിനൊക്കെ ഞാൻ മറുപടിയും തരാം.
3: ഡാഡിയുടെ അമ്മ മരിച്ചപ്പോൾ ഡാഡിക്ക് എത്രയായിരുന്നു പ്രായം?
0: 10 വയസ്സ്.
3: അപ്പോൾ ഡാഡിയുടെ അച്ഛൻ നല്ല ചെറുപ്പം. എന്നിട്ടും

0: മറ്റൊരു വിവാഹം ചെയ്തില്ല.
1: മകൻ മറ്റൊരുത്തിയുടെ ആട്ടും തുപ്പും കേൾക്കുന്നത് അച്ഛൻ ഇഷ്ടമായിരുന്നില്ല.
0: ആ അപ്പോൾ അക്കാരൻ്റെ ആടിക്ക് അറിയാം. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന് മകനെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നോ?
1: ശരിയാണ്.
0: അങ്ങനെ മുത്തശ്ശൻ ഈ കാണുന്ന 50 സെന്റ് പുരയിടം ബാങ്കിൽ പണയം വെച്ച് ഡാഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു.
1: നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
0: 2ാം വർഷത്തോടെ ആ പണം തീർന്നു. അതറിയാവുന്ന മകൻ തുടർന്ന് പഠിക്കാൻ ശാഠ്യം പിടിച്ചു. നാടുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി.
1: എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്ന് അത്രയ്ക്ക് മോഹമായിരുന്നു.
0: മോഹം നിറവേറി ഡാഡി എഞ്ചിനീയറായി. പക്ഷേ അതിനുള്ള പണം ഇങ്ങനെ ഉണ്ടായെന്ന് മാത്രം ഡാഡി അന്വേഷിച്ചില്ല. എന്താ മിണ്ടാത്തത്? ചിലർ അങ്ങനെയാണ്. അവരുടെ ആവശ്യങ്ങൾ അനായാസേന നടക്കുമ്പോൾ അതെങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കാറില്ല.
1: എനിക്കൊരു തെറ്റ് പറ്റി.
0: എന്നാൽ ആ പണം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഒരു ഭാഗത്ത് ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണി, മറുഭാഗത്ത് പഠിത്തം മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള മകന്റെ ഭീഷണി.
1: അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല.
0: അറിയാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മുത്തശ്ശനിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു.
2: മോനെ, അച്ഛൻ ഇങ്ങനെ ചോദ്യം ചെയ്യണോ?
0: ഇത് ചോദ്യം ചെയ്യലല്ല ടീച്ചർ, മറന്ന കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: ഒക്കെ നിന്റെ ഇഷ്ടം.
0: എങ്ങും ഒരു വഴിയും കാണാതെ എന്റെ പാപം മുത്തശ്ശൻ താൻ പണി ചെയ്യുന്ന ജോസഫ് മുതലാളിയുടെ അടുത്തെത്തി തൻ്റെ ആവശ്യങ്ങൾ നിരത്തി. തൻ്റെ പുരയിടം വിറ്റാൽ തന്നെ ബാങ്കിലെ ലോണും അതിൻ്റെ പലിശയും തീർത്താൽ ബാക്കി പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മകനെ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കാത്തതാണ് നന്ന്.
2: പിന്നെ എങ്ങനെ പഠിപ്പിച്ചു? അതറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്.
0: പറയാം ടീച്ചർ. ജോസഫ് മുതലാളി പറഞ്ഞു, നിന്റെ ബാങ്കിലെ കടം വീട്ടി പുരയിടം ഞാൻ മടക്കി വാങ്ങിത്തരാം. നിന്റെ മകനെ പഠിപ്പിച്ച് എഞ്ചിനീയറുമാക്കാം. ഇതുപോലെ നീ വെട്ടുകയും കിളക്കുകയും ഒന്നും വേണ്ട. ഒരു നോട്ടക്കാരനെ മാത്രം നിന്നാൽ മതി. നിനക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം തരികയും ചെയ്യാം. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് അമ്പരന്ന് നിൽക്കുന്ന മുത്തശ്ശനെ നോക്കി മുതലാളി പറഞ്ഞു, എൻ്റെ മകളുടെ ഭർത്താവ് വൃക്കകൾ രണ്ടും തകർന്ന് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. അവനൊരു വൃക്ക നൽകി രക്ഷിക്കാൻ അവൻ്റെ ഭാര്യയും ബന്ധുക്കളും തയ്യാറാണ്. എന്തു ചെയ്യാം? ഒന്നും അവന് ചേരുന്നില്ല. ഇത് കേട്ട മാത്രയിൽ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ എൻ്റെ വൃക്ക തരാം, കൊച്ചുമുതലാളിയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ. തീർന്നില്ല. മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എനിക്ക് പറയണം.
2: പറയാ, കേൾക്കുന്നവർക്കും അതൊരു പാഠമാവട്ടെ.
0: ഇത്രയൊക്കെ ചെയ്ത അച്ഛൻ മകനോടൊരു കാര്യം ആവശ്യപ്പെട്ടു.
2: അതെന്തായാലും മകനത് നിറവേറ്റി കൊടുക്കണമല്ലോ.
0: മറ്റൊന്നുമല്ല, എന്റെ മുത്തശ്ശന്റെ പെങ്ങളുടെ ഏക മകൾ, മുത്തശ്ശന്റെ സഹായി, ഡാഡി അവളെ വിവാഹം കഴിക്കണമെന്ന്.
2: എന്നിട്ട്?
0: ഇത് കേട്ട ഡാഡി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ നിലയ്ക്കൊത്ത പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കിയ ഒരു അച്ഛന്റെ മകളെ ഡാഡി കല്യാണം കഴിച്ചു. അതാണ് ഈ നിൽക്കുന്ന എന്റെ മമ്മി.
1: മതി മോനെ, മതി. ഇനിയും നീ എന്നെ തളർത്തരുത്. എനിക്ക് താങ്ങാനാവുന്നില്ല.
2: ഒരച്ഛനോട് പറയാവുന്നതിലേറെ നീ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേണ്ട,
0: ഞാൻ നിർത്തി. ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞാൽ മതി.
2: എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. നീ അച്ഛനമ്മമാരോടൊപ്പം ഇവിടെ താമസിക്കണം.
0: എനിക്ക് എതിർപ്പില്ല. എന്നാൽ എന്നോടൊപ്പം മുത്തശ്ശനും ഉണ്ടാവണം.
1: എന്റെ തീരുമാനവും അതാണ്. ഇനിയുള്ള കാലം എന്റെ അച്ഛൻ എന്നോടൊപ്പം താമസിക്കണം.
0: എന്നാൽ അത് അടിമയായിട്ടല്ല, യജമാനായിട്ട് വേണം.
2: മായതൊക്കെ കേൾക്കുന്നില്ലേ?
3: കേൾക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്റെ അമ്മാവനായിട്ടല്ല, സർവ അധികാരമുള്ള എന്റെ അച്ഛനായിട്ട്.
2: മനോജ്, ഞാൻ നിന്റെ മുത്തശ്ശനെ വിളിക്കട്ടെ.
0: വിളിക്കാം ടീച്ചർ.
1: അച്ഛാ, ഈ പാവിയായ മകനോട് പൊറുക്കണം.
3: അച്ഛാ, അച്ഛൻ ആരെന്ന് പഠിപ്പിക്കാൻ എനിക്ക് എന്റെ മകൻ വേണ്ടി വന്നു.
4: അതെ, അവൻ ഗുരുവാണ്. എന്നെയും നിന്നെയും നമ്മെ എല്ലാവരെയും പഠിപ്പിക്കാൻ പോകുന്ന ഗുരു. മോനെ, മനോജെ, എന്റെ പൊന്നു മോനെ,
0: എന്റെ മുത്തശ്ശാ.

പേതൊഴിഞ്ഞ മാനം നാടകം സമാപിക്കുന്നു. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകിയവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ.

0: ഇപ്പോൾ ആകാശവാണി തൃശൂർ. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ.

0: രാവിലെ 7:05
1: അക്ഷര കേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
2: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 April 1 മുതൽ 2026 March 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൗർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM-VANI പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൗഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൗഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ

0: ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി, സമയം 8 കഴിഞ്ഞ് 34:55. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയുള്ള പങ്കാളിത്തമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, ഊർജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഏറെ ഗുണകരമാകുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജനസമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE +2 മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. ഇതുപ്രകാരം CPM നേതാക്കളായ AC മൊയ്തീനും K.രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. CPM നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് കോടതി തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K.മുരളീധരൻ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പാലേരി തോട്ടത്തങ്കാണ്ടി രമ്യയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ഇവരുടെ മകൻ ശിവനന്ദിനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു. അടൂർ PHCക്ക് സമീപമുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 2027 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ

സമർപ്പിക്കാം. പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനംവകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലേർട്ട് ലഭിക്കും വിധമാണ് ആപ്പ് തയ്യാറാക്കുന്നത്. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിവസം കളി നടത്തുമ്പോൾ ഇന്ത്യ ആദ്യ

0: ആതിഥേയരെ ശക്തമായ നിലയിൽ എത്തിച്ചത്. സായ് സുദർശൻ 81 റൺ നേടി. അഫ്ഗാനിസ്ഥാനിൽ വേണ്ടി മുഹമ്മദ് സലീം 2 വിക്കറ്റുകൾ വീഴ്ത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 7.5% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-ഉം 60-ഉം മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. വരുമാന പരിധി 5,00,000 രൂപയാണ്. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400086508. നമ്പർ ആവർത്തിക്കാം, 9400086508. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഈ മാസം 8 ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. IoT ആൻഡ് റോബോട്ടിക്സ്, AI ആൻഡ് റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ ജാങ്കോ, വെബ് ഡെവലപ്മെന്റ് യൂസിംഗ് ഫ്ലാസ്ക് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് ഇന്റേൺഷിപ്പിന് അവസരമുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് വിലാസം skillcenter.ihrd.ac.in, ഫോൺ നമ്പർ 9495069307. നമ്പർ ഒരിക്കൽ കൂടി 9495069307. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിലുള്ള കരുനാഗപ്പള്ളി, മറ്റക്കര, പൈനാവ്, കല്ലേറ്റുംകര, കുഴൽമന്നം, വടകര, കല്യാശ്ശേരി എന്നീ മോഡൽ പോളിടെക്നിക് കോളേജുകളിലേക്കും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും ത്രിവത്സര ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിപ്ലോമ പഠനത്തിന് താൽപ്പര്യമുള്ള SSLC അല്ലെങ്കിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് മോഡൽ പോളിടെക്നിക് കോളേജുകളിൽ നേരിട്ടെത്തിയോ ഫോൺ വഴി ബന്ധപ്പെട്ടോ കോഴ്സ് സംബന്ധമായ സംശയങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കോളേജുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. സേവന വാർത്തകൾ സമാപിച്ചു.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: It's all in the news at 9. Good night.
1: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: കായിക ലോകം.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ അവസാന ഭാഗം കേൾക്കാം. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
4: നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു, പങ്കിന് തരണ രണ്ടു തവണ റൊണാൾഡോ എന്ന പേരും കൂടെ സൂചിപ്പിച്ചു. ക്രിസ്ത്യാനോ മെസ്സിയോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന്റെ സൂപ്പർ ഹീറോ ആണ്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ കളി? അദ്ദേഹത്തിന് ഇതുവരെ ലോകകപ്പ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും മെസ്സിക്ക് ഒരു ലോകകപ്പ് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇത്തവണ ക്രിസ്ത്യാനോയ്ക്ക് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ?
5: ക്രിസ്ത്യാനോക്ക് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ക്രിസ്ത്യാനോ ഇപ്പൊ 41 വയസ്സ്,
4: 41 വയസ്സ്.
5: ഈ വയസ്സിൽ ഈ ഫിറ്റ്നസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോർച്ചുഗൽ എനിക്ക് വന്ന കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ടീമും കൂടിയാണ്.
4: ടീം എന്ന നിലയ്ക്ക് ഒരുപാട് വ്യത്യാസമാണ്,
5: ഒരുപാട് വ്യത്യാസം.
4: ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 7 കളിക്കാരുണ്ട്, ഫ്രഞ്ച് ലീഗിലെ പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന വിറ്റീജിയെ പോലുള്ള കളിക്കാരുണ്ട്, ഗോൺസാലോ റാമോസിനെ പോലുള്ള കളിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബെഞ്ച് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ടീം പോർച്ചുഗലാണെന്നാണ് തോന്നുന്നത്.
5: ഒരു കളിക്കാരൻ ബെഞ്ചിൽ സ്ഥിരമായിട്ട് ഇരിക്കരുത്, ഈ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നാല് ടീം നന്നാളൂ. ഇപ്പൊ ഒരു പ്ലെയർ മാറിക്കഴിഞ്ഞാൽ ഈ മറ്റു പ്ലെയർക്ക് കളിച്ച് നമുക്ക് ആ ഒരു വിടവുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നും കളിക്കുന്ന പ്ലെയർ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ടീം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കളിക്കാരും കളിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നമുക്ക് ആ ടീം മുന്നോട്ട് പോകാനുള്ളത്. ആ ഒരു ശൈലിയാണ് എനിക്ക് തോന്നുന്നത് സ്പെയിനിലാണ് കൂടുതൽ കാണുന്നത്. സ്പെയിനിന് ആ കളി കൂടുതലാണ്, ഏത് പ്ലെയർ വന്നാലും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ശൈലിയിലേക്കാണ് ഇപ്പൊ പോർച്ചുഗലും വരുന്നത്. അപ്പം 6-8 ടീം ഒരേ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അതേപോലെ ഫ്രാൻസിൽ ആരെ മാറ്റിയാലും എപ്പോഴും ആണെങ്കിലും ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാലും
4: കളിയുടെ
5: കളി തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് കുറച്ചുകൂടി ടൈറ്റ് മാച്ചസ് കാണാൻ സാധിക്കും.
4: ഈ ക്രിസ്ത്യാനോട് ഒരു കാര്യം കൂടി ചോദിക്കാം, കഴിഞ്ഞ തവണത്തെ ക്രിസ്ത്യാനോയുടെ ടീം പോർച്ചുഗലിന്റെ ടീമിന് ഒരു അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ട് ഒരു ഡൗൺ ആയത് ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പകരം കൗൺസലോ റാമോസിനെ കൊണ്ടുവരുന്നു, റാമോസ് ഗോൾ അടിക്കുന്നു, അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നില്ല. അപ്പൊ അത് ആ ടീമിനെയും ടീമിന്റെ ആരാധകരെയും ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്തു. ഈ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ടോ?
6: തീർച്ചയായിട്ടും ഫുട്ബോള് ഫിസിക്കലി മെന്റലി ടെക്നിക്കലി ടാക്റ്റിലി എന്ന് പറയും. അപ്പൊ ഫിസിക്കലി മെന്റലി മെന്റലി ഇമ്പോർട്ടന്റ് ഘടകമാണ്. ചിലപ്പോൾ അത് ടീമിന്റെ കെട്ടുറപ്പനെയും അല്ലെങ്കിൽ പരസ്പരമുള്ള സംശയ ദൃഷ്ടികൾ നോക്കുന്നതിനും അല്ലെങ്കിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില കളിക്കാർക്ക് ഓണസ്റ്റ് ആണ്, പല കളിക്കാരും പറയും കളി നിർത്തിയ ശേഷമാണ് അവരുടെ ഇതിൽ പറയാറുണ്ട്, ചില കളിക്കാർ എനിക്ക് മനഃപൂർവ്വം ബോൾ തരാറില്ല, അല്ലെങ്കിൽ ചില കളിക്കാർക്ക് ഞാൻ കൂടുതൽ ബോൾ എത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ മെന്റാലിറ്റി തന്നെ കളിയെ നിയന്ത്രിക്കാം. റൊണാൾഡോയെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിന് തന്നെ സമ്മർദ്ദത്തിലായി, റൊണാൾഡോയെ മാറ്റി കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കളിക്കുന്ന കളിക്കാരനും ചിലപ്പോൾ റൊണാൾഡോയെ മാറ്റിയിട്ടാണ് എന്നെ കളിപ്പിക്കുന്നത്, അത് ലോകം മൊത്തം ശ്രദ്ധിക്കും, ഇത് അവരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അർജന്റീന കളി കൈവിട്ടു ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില്ല ലോത്തോറ മാർട്ടിനസ് എന്ന് പറയുന്ന ഇന്റർ മിലാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഫ്ലോപ്പ് ആയപ്പോൾ നമുക്ക് ഇദ്ദേഹം വന്നു, അത്ലറ്റിക് മാർട്ടിന്റെ ക്യാപ്റ്റൻ കളിക്കുന്ന
4: ആൽവാരസ്
6: അദ്ദേഹം വന്നതുകൊണ്ട് മാത്രമാണ് അർജന്റീനയ്ക്ക് അവിടെ ഒരു ഗോൾ സ്കോറർ കിട്ടുകയും നമുക്കൊരു പുതിയ താരം. അത് ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിക്കാരൻ മാറിക്കഴിഞ്ഞാൽ വരുന്ന കളിക്കാരന്റെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതിനോടൊപ്പം തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ നിലനിർത്താൻ സാധിക്കണം. അവിടെയാണ് അർജന്റീനയ്ക്ക് വിജയം കിട്ടിയത്. ഇപ്പൊ പക്ഷേ റൊണാൾഡോ റിയാലിറ്റി തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിനൊപ്പം ഒരു ടീം മാൻ ആയിട്ട് നമുക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പോലും ഒരു കോച്ചിനേക്കാൾ ഉപരി ഒരു നിയന്ത്രിക്കുന്ന ഒരു
4: 2016 യൂറോ കപ്പിന്റെ ഫൈനലിലെ ആദ്യത്തെ 10 മിനിറ്റിനകത്ത് ഇഞ്ചുറി വന്നതിന് ശേഷം അയാൾ കരക്കിരുന്നിട്ട് ആ ടീമിനെ
6: പ്രചോദിപ്പിച്ചു.
4: പക്ഷെ അതുപോലെ ഒരു നീക്കം അയാൾ ബെഞ്ചിലേക്ക് കഴിഞ്ഞ തവണ ലോകകപ്പ് മാറ്റുമ്പോൾ അയാളെ ഭാഗത്ത് നിന്ന് ടീമിലേക്ക് കൊണ്ടായാലും അയാൾ ഡെസ്പറേറ്റ് ആയിട്ട് അയാൾ വളരെ എന്താണ് മാനസികമായിട്ട് തകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന മുഖഭാവമായിട്ടാണ് ഡഗ്ഔട്ടിൽ ഇരുന്നത്.
6: അതിലൊരു കാര്യമുണ്ട്, കാരണം പറഞ്ഞാൽ നമ്മൾ മെസ്സിക്ക് വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിച്ചില്ല, റൊണാൾഡോയ്ക്കും ആ ഒരു അവസരമാണ്. കാര്യം അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നു, ഇപ്പൊ നമ്മൾ 41 വയസ്സ്.
4: എബിൻ റോസ് എന്ത് ചെയ്തിരുന്നു?
6: ഞാൻ 40 എന്നെ കളി നിർത്തിപ്പിച്ച എനിക്ക് ഞാനിപ്പോഴും ഫിറ്റ്നസ്.
4: അപ്പോഴാണ് ഇന്നലെ പ്രഖ്യാപിച്ച പോർച്ചുഗലിന്റെ ടീമിലെ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ ക്യാപ്റ്റനായിട്ട് തന്നെ വരുന്നത് അല്ലേ? എന്തോന്ന് സാറിന് ആ ഒരു ഫിറ്റ്നസ്?
5: നമ്മുടെ ലെവലും അവരുടെ ലെവലും തമ്മിൽ പെട്ടെന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു ഹൈ ക്ലാസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പ്രാക്ടീസ് ആയാലും അവരുടെ ഭക്ഷണ രീതിയായാലും അവരുടെ എല്ലാ ഫെസിലിറ്റിയും ഇതൊക്കെ.
4: അല്ല, അതിനകത്ത് ക്രിസ്ത്യാനോ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ക്രിസ്ത്യാനോ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്വയം നിബന്ധനകളാണ്. നമുക്കറിയാം പല ഫുട്ബോൾ താരങ്ങളും പല വേണ്ടാത്ത ശീലങ്ങളിലേക്ക് പോകും, ഭക്ഷണ ശീലങ്ങളിലേക്ക് പോലും പോകുന്നവരുണ്ട്. അവിടെയാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവെക്കുമ്പോൾ ആ വെള്ളം വെള്ളം മതി എന്ന് പറയുന്ന, മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് വേണ്ട എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ അത് അയാളുടെ ആ ഒരു വലിയ
6: അതാണ് പ്രൊഫഷണലിസം. നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ പ്രൊഫഷണലിസം എത്തിയിട്ടില്ല. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒറ്റ വാർഡ്, അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പുതിയ ഒരുപാട്

0: സ്പോർട്സ് ബില്ല് അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഈ ഐ ലീഗ് പോലെ ഐ എസ് എൽ പോലെ കളിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മളിപ്പോഴും വെള്ളം ചേർത്തുകൊണ്ട് സ്റ്റേറ്റ് ലീഗിൽ പോലും കളിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അവരെ കളിപ്പിക്കുന്നതെന്ന് പറയാൻ രണ്ട് തരത്തിലാണ്. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രൊഫഷണലിസം ആയിട്ടില്ല, അപ്പോൾ എല്ലാവരും കളിക്കാൻ അവസരം കൊടുക്കും. നമ്മളിപ്പോഴും ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അവരെ പ്രൊഫഷണലായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്പോർട്സ് ബില്ല് സ്ട്രിക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ വെള്ളം ചേർക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എബിൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞാൽ നമ്മളിവിടെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള ഘടകങ്ങളാണ്. നമ്മുടെ ഓൺ ഫീൽഡ് കാര്യങ്ങളല്ല ഇവിടെ പെർഫോമൻസോ അല്ലെങ്കിൽ ഫിറ്റ്നസോ ഒന്നല്ല നോക്കുന്നത്, ഓഫ് ഫീൽഡിലുള്ള എൻ്റെ രാഷ്ട്രീയമാണ് നോക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ ഇനി വേൾഡ് കപ്പ് കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി എഫർട്ട് ഇടുന്ന ഒരാൾ.
1: നമ്മളിപ്പം ക്രിസ്ത്യാനോയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ക്രിസ്ത്യാനോയുടെ ആ ഒരു ഫിറ്റ്നസ്, ക്രിസ്ത്യാനോയുടെ ആ ഒരു സാർ പറഞ്ഞ പോലെ ഒരു അർപ്പണബോധം, കളിയോടുള്ള ഒരു അർപ്പണബോധം, അത് അതിന് ഈ ലോകം ഒരു അല്ലെങ്കിൽ അവരുടെ പോർച്ചുഗൽ ടീം ഒരു തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ. ഇപ്പൊ മെസ്സി അർജന്റീനയ്ക്ക് ചെയ്ത സേവനങ്ങൾക്കാണ് ആ ടീം കഴിഞ്ഞ തവണ ഒന്നായിട്ട് നിന്ന് മെസ്സിക്ക് വേണ്ടി ഒരു ലോകകപ്പ് തന്നെ നേടിയത്. അതുപോലെ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് നേടാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ഉള്ള ഒരു ടീമാണോ പോർച്ചുഗൽ ഇപ്പോൾ? കഴിഞ്ഞ തവണ സാർ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പോർച്ചുഗൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്.
2: അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനോയെ പ്രൊജക്ട് ചെയ്ത് തന്നെയായിരിക്കും പോർച്ചുഗൽ ഇപ്രാവശ്യം വരുന്നത്. അദ്ദേഹത്തിന് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വലിയ താരങ്ങൾ ഇപ്പം മെസ്സി ആയാലും കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ വളരെ ഇതായി പോകുന്നത്, ഞങ്ങളടക്കം എല്ലാവരും നിരാശരായി പോകില്ല. അതുപോലെ അത്രയും ആരാധനയോട് കാണുന്ന ഒരു വേറെ വ്യക്തിയാണ്.
1: എന്ത് നേടിയാലും സ്വന്തം ആത്മാവ് നേടിയില്ലെങ്കിൽ എന്ത് എന്നൊരു ബൈബിളിലുള്ളത് പോലെ എന്ത്, ഫുട്ബോളിൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വേൾഡ് കപ്പ് നേടിയില്ലെങ്കിൽ. ഇപ്പൊ റോബർട്ടോ ലെവൻഡോസ്കി കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലെ ഏത് ലീഗിൽ കളിച്ചാലും, ബയേണിന് കളിച്ചാലും ബാഴ്സയ്ക്ക് കളിച്ചാലും അയാൾ ടോപ് സ്കോററാണ്, ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ പോളണ്ടിന് വേൾഡ് കപ്പ് നേടാനോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോലും എത്താൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് നേടിയാലും വേൾഡ് കപ്പ് ഇല്ലെങ്കിൽ എന്താ?
2: എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിൽ പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കുറ്റപ്പെടുത്തും. അവൻ ചെയ്ത് എത്ര കാര്യങ്ങൾ ചെയ്ത് എത്ര മേളിൽ പോയാലും പെട്ടെന്ന് വിളിച്ച് താഴെയിടാനുള്ള ശ്രമം ഉണ്ടോ എപ്പോഴും? ഇപ്പം മെസ്സി ഇപ്പോൾ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഫോം ഔട്ടാണെങ്കിൽ തന്നെ മെസ്സിയെ കുറ്റം പറയില്ലായിരിക്കും.
1: ഞാൻ അടുത്ത് വരുന്നത് ഈ ഫാൻ ഫൈറ്റുകൾ ഒരുപാട്,
2: ആ ഫാൻ ഫൈറ്റ് അല്ല, അപ്പം അവരറിയില്ല എത്രമാലം അധ്വാനിച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പ് നേടിയെന്നുള്ളത്. ആ അധ്വാനത്തിനൊക്കെ എല്ലാവരും അറിയാം. അതുപോലെ തന്നെ റൊണാൾഡോയും കുറ്റം പറയുന്നത്, എത്ര കാലം കളിക്കും, നമുക്ക് നല്ല ഫുട്ബോൾ കാണിക്കുന്നില്ലേ,
1: 20 കൊല്ലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞു കളിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബുകളിലെല്ലാം കളിക്കുക.
2: നെയ്മർ വരുന്നു, നെയ്മർ 22 ശേഷം കളിച്ചിട്ടില്ല, പരുക്ക് കൊണ്ട് എത്രയോ മാച്ച് കളിക്കാൻ പറ്റാണ്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് കളിക്കാരുടെ കളിയാണ് കാണേണ്ടത്, കളി ആസ്വദിക്കട്ടെ, അവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല.
1: തീർച്ചയായും ഇതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ യൂറോപ്യൻ ഫുട്ബോളിൽ സ്പെയിൻ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീം അല്ലേ ജർമ്മനി?
2: ആണ്, ജർമ്മനി കുറച്ച് പുറകിലോട്ട് പോയെന്നേ ഉള്ളൂ. ജർമ്മനി എപ്പോഴും കണ്ടിട്ട് വളരെ സൈലന്റ് ആണ്, അവർ ചെയ്യേണ്ട പണി ചെയ്തിട്ട് പോക്കോളൂ. ഏത് വേൾഡ് കപ്പിലായാലും ജർമ്മനിക്ക് ഒരു ലെവലുണ്ട്, ആ ലെവലിൽ അവർ കളിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം പ്രവചനമൊന്നും നടത്താൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി 4 വർഷം പുറകിലായിരുന്നു, ഏജ് വൈസ് ആയാലും ബാക്കിയുള്ള ഫിറ്റ്നസ് ലെവലിലും എല്ലാം. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെയിനിലോട്ട് കുറച്ചുകൂടി പോയത്. സ്പെയിൻ പറയാൻ പറ്റില്ല, നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടിരിക്കുന്ന ചിലപ്പോൾ ടീം അട്ടിമറിയിലും വെളിയിലും
1: പോവാം. ഒറ്റ കളി തോറ്റാ മതിയല്ലോ,
2: മതി.
1: ഈ ആദ്യത്തെ 3 മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കളി തോറ്റാ മതി. ആദ്യത്തെ റൗണ്ടിൽ പോലും പലപ്പോഴും ഒറ്റ കളി തോൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സമനില വഴങ്ങുന്നതുകൊണ്ട്
2: അടുത്ത ഗ്രൂപ്പിലെ വരുന്ന ടോപ്പ് ആയിരിക്കും ഇവിടെ വന്ന് ക്വാർട്ടർ ഫൈനൽ പ്രീക്വാർട്ടർ കളിക്കേണ്ടി വരുന്നത്. അതിനകത്താണ് പ്രശ്നം വരുന്നത്. നമ്മളൊരു ചാനൽ വഴി അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല.
1: ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ടീമുകളായി, 32 ടീമുകളായിരുന്നു മുമ്പ്, 1 മാസം കൊണ്ട് തീരുമായിരുന്നു. ഇതിപ്പോൾ 1.5 മാസം എടുക്കും. അത് മാത്രമല്ല, നമ്മളെ പോലുള്ള ഇന്ത്യയിലെ കളിപ്രേമികൾക്കുള്ള ഒരു പ്രശ്നം, മുമ്പൊക്കെ നമ്മൾ ലോകകപ്പ് കണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മളെ പകല് സമയത്തായിരിക്കും അവരെ കളി. അത് എങ്ങനെ ബാധിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: നമുക്കറിയാലോ ഇന്ത്യ ക്രിക്കറ്റിന് അഡിക്റ്റ് ആണ്. മണിക്കൂറുകളോളം നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ മറന്നുകൊണ്ട് ക്രിക്കറ്റിന് പുറകെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് ഇത്. പക്ഷെ ഫുട്ബോൾ അങ്ങനല്ല, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കളി കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പകൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം ഞങ്ങളൊക്കെ അന്ന് ടി വി ഇല്ലാത്ത കാലത്ത് അടുത്ത വീട്ടിലൊക്കെ പോയാണ് ടി വി കൊണ്ട് കളി കാണുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിഞ്ഞു കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ടി വി ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് കൂടെ ഇപ്പോൾ കളി കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കളി കണ്ട് പഠിക്കുന്ന ഇതുപോലെ ഞാനടക്കമുള്ള ആൾക്കാർ, എൻ്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് വളരെ പിന്നോക്ക മേഖലയാണ്. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷൻ, അതായത് 10 മത്സരത്തിൽ 1 മത്സരമായിരിക്കും ഇതുപോലെ കാണാൻ കഴിയും. കാര്യം അടുത്ത വീട്ടുകാർ സമ്മതിക്കണം, രാത്രി കളി കാണാൻ പോകണം. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് പോയി കളി കണ്ടിട്ട് പോലും നമുക്ക് ഇത്ര പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക്
1: മൊബൈലിൽ
0: കളി കാണാം,
2: അവർക്ക് കുറച്ചുകൂടെ എളുപ്പം
0: എളുപ്പമായി. അപ്പൊ അവർക്ക് പകൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫുട്ബോളിനുമായിട്ട് അടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന്. അത് ഇന്ത്യൻ ഫുട്ബോളിൽ കുറച്ചുകൂടെ നന്നായി ചേരും. കാര്യം കുട്ടികൾ കൃത്യമായിട്ട് ലൈവായിട്ട് അവർക്ക് പകലാണല്ലോ, ആരും ശല്യമില്ല, കളിയാണ് കാണുന്നത്, ആരും ശല്യം ചെയ്യില്ല. മറ്റേത് രാത്രി കളി കാണുമ്പോൾ ഇവർ കളി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുന്നുള്ള പേടി കൊണ്ട് റെസ്ട്രിക്ഷൻസ് എന്തുണ്ട്. ഇപ്പൊ അതില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് നല്ലതാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരാനും കളിക്കാർ കൂടുതൽ പഠിക്കാനും
1: വിസിബിലിറ്റി കൂടുതൽ
0: എന്നാണ് എന്റെ ഒരു കൺസേൺ.
1: ഈ വേൾഡ് കപ്പ് ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ 48 ടീമിന്റെ ഒരു ഫോർമാറ്റ്
2: കഴിഞ്ഞ വർഷം 64 മാച്ചാണ് വന്നത്.

0: ഈ വർഷം വരെ 104
1: മാച്ചുകൾ വരുന്നു, അത്രയും കൂടുതൽ മാച്ച് വരുന്നു.
0: അത് മാത്രമല്ല, മൂന്ന് രാജ്യങ്ങളിലായിട്ട്, അപ്പൊ ആ ട്രാവലിങ്ങും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് എന്റെ. പക്ഷെ അതൊക്കെ
2: പുതിയ ടെക്നോളജി നമ്മളെ കണ്ടോ, നമ്മളെ കളിച്ചിരുന്ന കാലത്ത് കിലോമീറ്ററുള്ള, ഞാൻ റിയാലിറ്റി പറയാം, ഞാൻ ചെറുതായിരിക്കും ഷാജിറിനൊപ്പം കളിച്ചിട്ടുള്ളതാണ്. നമ്മള് ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കൂറോളം ട്രെയിൻ കിട്ടാതെ കിടന്നിട്ടുണ്ട്, പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ 8 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ പരാതി പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതെല്ലാം ഓർഗൻ ചെയ്യുന്ന നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇതിന്റെ സൗകര്യങ്ങളും. അപ്പൊ വേൾഡ് കപ്പ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. അപ്പൊ ഈ അസൗകര്യങ്ങളൊന്നും അവിടെ ഒരു പ്രശ്നമാകുന്നില്ല, അത് ഓവർകം ചെയ്യാനുള്ള ഫിഫ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാനിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കളി കാണുന്ന പോലെ കളിക്കുന്നത് പോലുള്ള ഫീലിങ്സും അതിനോടൊപ്പം തന്നെ ശാസ്ത്രം വളർന്നുണ്ട്. ഇതെല്ലാം ഫുട്ബോളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും ട്രാവലിംഗ് അറേഞ്ച് ചെയ്യാനും ഇതെല്ലാം പണ്ട് നമ്മൾ തന്നെ കളിക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീമിന്റെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളുടെ തലയിൽ വെച്ച് കൊടുക്കും. ആ പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം ഓടി വെള്ളം വരെ കൊണ്ട് ബോൾ വരെ ചുമന്നുകൊണ്ടുവരും. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് എല്ലാം എന്താ പറയുക, വിരൽ തുമ്പത്ത് സാധനം ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റും കളി നടത്തുന്ന സാഹചര്യം ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള, എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യത്ത് അവരുടെ ഏറ്റവും വലിയ ചലഞ്ചാണ്. ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല. മാച്ചിന്റെ എണ്ണം കൂടുമ്പോൾ ബോറടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ
1: അതാണ് എന്റെ ഒരു ചോദ്യം. 104 മത്സരമാകുമ്പോൾ ചില മത്സരങ്ങളൊക്കെ ദുർബലമായ ടീമുകൾ തമ്മിലായിരിക്കും, അത് ബോറിംഗ് ആവും.
0: ബോറിംഗ് ഒന്നും അവർ ഏത് കളിയാലും ആരാധന മൂത്തിട്ടുള്ള ആൾക്കാർ ഏത് കളിയും കാണും
2: ഇല്ല. ഈ ബോറിംഗ് എന്ന് പറയുമ്പോൾ കാര്യം പറയാം, വേൾഡ് കപ്പിൽ ബോറിംഗ് ഇല്ല. എസ്പെഷ്യലി പുതിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കളി കാണാൻ ആകാംക്ഷയോടെ, കാര്യം അവർ വേൾഡ് കപ്പിൽ വരണമെങ്കിൽ അവർക്ക് അത് കഴിവുണ്ടായിരിക്കും. അപ്പൊ അവരുടെ പുതിയ നമ്മൾ കാണാത്ത ചിലപ്പോൾ പുതിയ ഒരു ശൈലിയിൽ കളിക്കുന്ന രാജ്യങ്ങളൊക്കെ.
0: ഈ രാജ്യമുണ്ട് 600,000 മാത്രം,
2: അത് അട്രാക്ഷൻ അല്ലേ, അത് ഒരു അട്രാക്ഷൻ. അതായത് ലോകത്തിന് മുമ്പിൽ എക്സൈറ്റ്മെന്റ് ആണ്
0: കളിക്കുന്ന പറഞ്ഞാൽ അത് കാണണല്ലോ നമ്മള്. ഈ 600,000
2: ഇവരെങ്ങനെ വന്നു,
0: എങ്ങനെ വേൾഡ് കപ്പിലേക്ക് വന്നു,
2: യോഗ്യത
0: കളി കാണണ്ടേ.
1: അപ്പൊ പണ്ട് നമ്മൾ ഐസ്ലാൻഡിന്റെ കളി,
2: അപ്പൊ നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും കഴിയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ വിസിബിലിറ്റി നിങ്ങൾ ആലോചിച്ച് ലോകമൊത്തം അറിയപ്പെടുന്നത് അതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
1: സെനഗലിനെ പറ്റിയൊക്കെ ആൾക്കാർക്ക് ഈ വേൾഡ് കപ്പ് വരുന്നുണ്ട്. പല രാജ്യങ്ങളെയും കുറിച്ചും ഇന്നും
2: ആഫ്രിക്കൻ
1: ഒരു തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുന്നത് ഈ ലോകകപ്പ് വന്നുകൊണ്ടാണ്. പല രാജ്യങ്ങളെയും കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്
0: ഫുട്ബോളിന്റെ സൗന്ദര്യം തന്നെയല്ല. 10-250 രാജ്യങ്ങൾ കളിച്ച് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ്.
1: 48
0: ആകെ വന്ന് 8 ടീമുകൾ കളിക്കുന്ന പോലെയല്ല ഇത്. 10-250 രാജ്യങ്ങൾ എത്ര വർഷങ്ങളോളം
2: ഈ 8 ടീമല്ല. നമുക്ക് അറിയാം ഇന്ന ആൾക്കാരെ കളിക്കാരുടെ പേരൂര് അറിയാം, ഇന്നത്തെ കളിക്കാരുടെ പേരൂര് അറിഞ്ഞാൽ അപ്പൊ അവരുടെ ശൈലി എങ്ങനെ, അവരെങ്ങനെ കളിക്കുന്നു, അപ്പൊ നമുക്കൊരു ആകാംക്ഷ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കളികളുടെ ഇവിടെ വേൾഡ് കപ്പിൽ ദുർബലമായ രാജ്യമൊന്നും ഇല്ല. കാരണം നമ്മൾ ദുർബലമായിട്ട് എഴുതുന്ന ടീം അടുത്ത കളിയിൽ അട്ടിമറി
0: നമ്മള് ദുർബലമാണെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ എവിടെയാ കിടക്കുന്നത് നോക്കണ്ടേ.
1: തീർച്ചയായും
0: എല്ലാം ശക്തരാണ്,
1: എല്ലാം ശക്തരായ ടീമുകൾ. 48 ടീമുകൾ 104 മത്സരങ്ങൾ. ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വിലയിരുത്തലിന് സാധിക്കുമായിരിക്കും. അതിന് മുമ്പ് ഒരു വിലയിരുത്തൽ സാർ പറഞ്ഞാണെങ്കിൽ 8-10 ടീമുകൾ ഏതൊക്കെ കുറെ ഒരേപോലെ
0: നിൽക്കുക.
1: ആദ്യത്തെ ഒരു പ്രാഥമിക റൗണ്ട് കഴിയണം അല്ലെ.
2: നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ട്, നമ്മള് കേരളക്കാര് ഫുട്ബോളിന്റെ ഏറെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. ഏത് രാജ്യത്ത് ഏത് വേൾഡ് കപ്പ് നടന്നാലും യൂറോപ്പ് കപ്പ് നടന്നാലും ലാറ്റിൻ അമേരിക്കയുടെ കപ്പ് നടന്നാലും നമ്മളിവിടെ ആഘോഷമാക്കി അവരുടെ ജേഴ്സി ഇട്ട് ആഘോഷം. അതുകൊണ്ട് ഒരുവിധമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ കളിയെ കുറിച്ചും നമുക്ക് അതുകൊണ്ടാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. പണ്ട് അർജന്റീന ബ്രസീൽ മാത്രമാണെങ്കിൽ ഇന്ന് നമ്മൾ ഫ്രാൻസിനെയും ജർമ്മനിയും, ജർമ്മനിയൊക്കെ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കാര്യം അവരെ പെർഫോമൻസ് നമുക്കറിയാം, അവരെന്നും അവർക്കൊരു അച്ചടക്കമുള്ള ശൈലിയുണ്ട്, യന്ത്രം പോലെ കളിക്കുന്ന. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ നമ്മളിപ്പം കണ്ട് പഴയ ടീമുകളെല്ലാം എന്തായാലും ഈ പറഞ്ഞുള്ള ക്വാർട്ടറിൽ വരാനുള്ള സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഖത്തർ ടീമിൽ ഒരു തഹ്സിൻ എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട്.
0: ഞാനും ജംഷി എന്റെ കൂടെ എസ്എംഎൽ കളിച്ചു.
1: അപ്പൊ സാറിന് ഇത് വളരെ
0: ഖത്തറിൽ പോയപ്പോ കണ്ടായിരുന്നു.
1: അവൻ എങ്ങനെയുണ്ട് പയ്യനാ?
0: നല്ല പയ്യനാ.
2: കഴിഞ്ഞ അവസാനത്ത് നടന്ന ക്വാളിഫൈ റൗണ്ടിലൊക്കെ അദ്ദേഹം പെർഫോമൻസും ചെയ്തിട്ടുണ്ട്, ഗോളും സ്കോർ. ഈ സമയത്ത് ഒരു അദ്ദേഹത്തിന് മനോഹരമായ ഒരു ഗോളിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
0: ലീഗിലുള്ള ലാസ്റ്റ് ഗോള് ഉണ്ടായിരുന്നു.
2: അത് എങ്കിലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരെ ആഘോഷിക്കും, കാരണം അത് വേൾഡ് കപ്പ് കുറച്ചുകൂടെ നമ്മൾ അടുക്കും.
1: നമ്മൾക്ക് ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കുമ്പോൾ അതിന് കൈയടിക്കാനും വിജയത്തിൽ നമ്മൾ ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ, അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അതിനെ കുറിച്ച് സംസാരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേർക്കും നന്ദി. ഷൈ സാറിനും എബിൻ റോസിനും നന്ദി.
2: താങ്ക് യു.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി തൃശൂർ.
1: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ യു ആർ ഗിരിധരൻ.
2: നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ഒരു ആശയത്തെ ഉയർത്തിക്കാണിക്കുന്നതാണ് നമ്മുടെ പുരാതനമായ വായുപുരാണത്തിൽ വരുന്ന ഈ സുഭാഷിതം. മുണ്ടേ മുണ്ടേ മതിർഭിന്ന, കുണ്ടേ കുണ്ടേ നവം പയഹ, ജാതൗ ജാതൗ നവാചാരാഹ, നവാവാണി മുഖേ മുഖേ. മുണ്ടേ മുണ്ടേ മതി ഭിന്ന എന്നുവെച്ചാൽ ഓരോ ശിരസ്സിലും ബുദ്ധിസാമർഥ്യം, ധിഷണാവിലാസം ഓരോ രീതിയിലാണ്. അതായത് ഓരോ മനുഷ്യരും ചിന്തിക്കുന്ന രീതിയും അവരുടെ വിവേകത്തിൻ്റെ അളവും ബുദ്ധിചാതുര്യവും വേറെ വേറെ അളവിലാണ്. കുണ്ടേ കുണ്ടേ നവം പയഹ, പയം എന്നുവെച്ചാൽ ഇവിടെ വെള്ളം.

0: വെള്ളം എന്നാണ് അർത്ഥം. ഓരോ കുളത്തിലും ഓരോ തടാകത്തിലുമുള്ള വെള്ളത്തിന് വ്യത്യസ്തമായ രുചിയാണ്. എല്ലായിടത്തും കിട്ടുന്ന വെള്ളത്തിനും ഒരേ സ്വാദായിരിക്കില്ലല്ലോ. പിന്നെ ജാതോ ജാതോ നവാ ആചാരാഹ, ഓരോ ഗോത്ര സമുദായത്തിനും ഓരോ മതസ്ഥർക്കും വർഗത്തിനും അവരവരുടേതായ ഓരോ രീതിയിലുള്ള ആചാരങ്ങളാണ്, പെരുമാറ്റങ്ങളാണ്. അതുപോലെ നവാ വാണി മുഖേ മുഖേ, ഓരോ വ്യത്യസ്ത മുഖങ്ങൾക്കും വ്യത്യസ്തമായ ശബ്ദങ്ങളുമാണ്. എന്നുവെച്ചാൽ ഓരോ വംശജർക്കും ഓരോ നാട്ടുകാർക്കും ഓരോ ഭാഷയും സംഭാഷണ രീതിയുമാണ്. വളരെ മനോഹരമായ ആശയമാണ് നമ്മുടെ പ്രാചീനമായ ഒരു പുരാണത്തിൽ കാണുന്ന ഈ സുഭാഷിതത്തിന്. മാത്രമല്ല, എക്കാലത്തും ശാശ്വത സത്യവുമാണ് ഈ ശ്ലോകം നൽകുന്ന സൂക്ഷ്മമായ സന്ദേശം. അതെന്താണെന്ന് നോക്കാം. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതിയും സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ആദർശങ്ങളുമാണ്. അത് അവരവർക്ക് വളരെ പാവനവും വിലയേറിയതുമാണ്. എല്ലാ ജനങ്ങളും ഒരേ ആശയധാരയിൽപ്പെട്ടവരായിരിക്കുക എന്നത് അസാധ്യമാണ്. കാരണം ഓരോരുത്തരും നേടിയിട്ടുള്ള അറിവും അനുഭവവും അതനുസരിച്ചുള്ള അവരുടെ ബുദ്ധി വികസന രീതിയും ജന്മനാ അവർക്കുള്ള പൈതൃകവും പാരമ്പര്യവുമെല്ലാം വേറിട്ടതാണ്. എന്നാൽ അതേസമയത്ത് മനുഷ്യർ തമ്മിൽ പരസ്പരമായുള്ള ഒത്തൊരുമയും സൗഹാർദ്ദവും അന്യോന്യം മനസ്സിലാക്കിയിട്ടുള്ള മൈത്രിയും സഹിഷ്ണുതയുമൊക്കെയാണ് സാമൂഹിക ജീവിതത്തിനെ കെട്ടുറപ്പുള്ളതായും സമാധാനപരവുമാക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ജലാശയത്തിലുമുള്ള ജലത്തിൻ്റെ സ്വാദ് വേറിട്ടതായിരിക്കും. എന്നാൽ വെള്ളത്തിന് അതിൻ്റേതായ പ്രയോജനമുണ്ട്. ചിലപ്പോൾ അത് കുടിക്കാൻ ഉപകരിക്കും, ചിലപ്പോൾ മറ്റ് ഗൃഹാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉതകുന്നതായിരിക്കും, ചിലപ്പോൾ അത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടതായിരിക്കും, ചിലപ്പോൾ അത് മത്സ്യങ്ങൾ മുതലായ ജലജന്തുക്കൾ ജീവിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. ഉപയോഗപ്രദമല്ല എന്ന് മനുഷ്യർ സ്വയം നിശ്ചയിച്ച് പ്രകൃതി നൽകിയിരിക്കുന്ന ജലാശയങ്ങളെ മണ്ണിട്ട് മൂടുന്നത് ശരിയല്ല. അതുപോലെ തന്നെയാണ് വൈവിധ്യമാർന്ന വിശ്വാസങ്ങളും പരമ്പരാഗതമായ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമുള്ള ജനതയും. ഓരോരുത്തരുടെയും മതവും ഭാഷയും സംസ്കാരവും വ്യത്യസ്തമാണെങ്കിലും പരസ്പരം യോജിച്ച് ഒരേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകൃതമായ ഒരു സാമുദായിക വ്യവസ്ഥയുടെ അടിത്തറയിൽ ജീവിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതം സൗഹാർദ്ദപരവും സമാധാനപരവും ആക്കുന്നത്. നമ്മുടെ ഭാരതദേശം തന്നെയാണ് അതിനുള്ള ഉത്തമമായ മാതൃക. ഇത്തരമുള്ള ഒരു വൈവിധ്യമാണ്, നാനാത്വമാണ് ലോകജീവിതത്തെ ഊഷ്മളമാക്കുന്നത്. ഉദാരമനസ്കരായ ജനങ്ങൾ ഭൂമിയാകെ ഒരേ കുടുംബമാണ്. ഉദാരചരിതാനാം വസുധൈവ കുടുംബകം എന്ന ആശയമാണ് ഈ സുഭാഷിതത്തിന്റെ സന്ദേശം.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ യു ആർ ഗിരിധരൻ.